ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

എൻ്റെ ദുഃഖമറിയുന്ന ഒരാളെയുള്ളൂ ഈ ലോകത്തിൽ. അത് ഞാൻ തന്നെയാണ്. ഒരു ആശ്വാസമാകും എന്ന് കരുതി നാം പലപ്പോഴും ദുഃഖം പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ദുഃഖഭാരം അല്പം കുറയുമായിരിക്കാം, അതിന് സമയ പരിധിയുണ്ടാകും. എൻ്റെ ദുഃഖം മറ്റൊരാൾക്ക് വെറുമൊരു കഥയാകാം. അവർ നല്ല ശ്രോതാവുമായേക്കാം. ഉൾക്കൊള്ളണമെന്നില്ല. ഉൾക്കൊണ്ടാലും അവരുടെ കഥയുമായി താരതമ്യം, വിശകലനം ഒക്കെ നടത്തുന്ന തിരക്കിലായിരിക്കും. എൻ്റെ ദുഃഖവും ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ എന്ന ചിന്തയാകും നടക്കുക. എൻ്റെ ദുഃഖം ഉൾക്കൊള്ളാൻ പങ്കാളിക്കോ, മക്കൾക്കോ, സുഹൃത്തിനോ, മാതാപിതാക്കൾക്കോ പോലും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരും ദുഃഖനിവാരണത്തിൻ്റെ വഴി തേടുകയാകാം. എൻ്റെ ദുഃഖനിവാരണം മറ്റൊരാളുടെ ഉത്തരവാദിത്തമല്ല. ആയതിനാൽ എൻ്റെ ദുഃഖം മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്, എൻ്റെ മനസ്സാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സിനെ എങ്ങനെ ശക്തിപ്പെടുത്താം? ചിന്തിക്കാം.

0: ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയായിരുന്നു ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. ഇതിൽ ചെറുശ്ശേരിയുടെ ഗോപിക ദുഃഖം എന്ന കൃഷ്ണഗാഥയിലെ ഭാഗം ആലപിക്കുന്നു നീള. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:20 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ ഉഷാപ്രദീപ് വിളമന പാരായണം ചെയ്യുന്നു. ശ്രീരാമ അഭിഷേക ആരംഭം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം. തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ KN രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് പങ്കെടുക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 സ്മൃതിഗീതങ്ങൾ അവതരിപ്പിക്കുന്നു പുരുഷോത്തമൻ സി കല്ലേരിക്കര. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഗോപികാ ദുഃഖം എന്ന ഭാഗം ആലപിക്കുന്നു നിള.

0: ചരിത്രപഥം, ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂലൈ 21. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 21 വർഷത്തിലെ 202 ദിനമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ജൂലൈ 21 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1774 1768 ആരംഭിച്ച റഷ്യ ടർക്കി യുദ്ധം അവസാനിച്ചു. 1830 യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന ബെൽജിയം സ്വതന്ത്രമായി. 1904 ട്രാൻസ് സൈബീരിയൻ ഉദ്ഘാടനം ചെയ്തു. 1960 സിരിമാവോ ബണ്ഡാര നായകെ ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ലോകത്തിലെ ആദ്യ വനിതയായിരുന്നു അവർ. 1983 ഭൂമിയിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും താണ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്ക് സ്റ്റേഷനിൽ രേഖപ്പെടുത്തി. 1988 ISRO ഇൻസാറ്റ് 1C വിക്ഷേപിച്ചു. 2007 ഹാരി പോട്ടർ പരമ്പരയിലെ അവസാന പുസ്തകമായ ഹാരി പോട്ടർ ആൻഡ് ഡെത്ലി ഹാലോസ് പ്രസിദ്ധീകരിച്ചു. 2009 ബംഗ്ലാദേശ് വെസ്റ്റിൻഡീസിനെതിരെ നേടിയ ടെസ്റ്റ് വിജയത്തോടെ ചരിത്രത്തിലാദ്യമായി ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര കരസ്ഥമാക്കി. നൊബേൽ സമ്മാന ജേതാവും അമേരിക്കൻ കഥാകൃത്തുമായ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ജന്മദിനവും ചിത്രമെഴുത്തുകാരൻ, വിമർശകൻ, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, ചരിത്ര ഗവേഷകൻ, ഗദ്യകവി തുടങ്ങിയ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്ന ചിത്രമെഴുത്ത് കെ.എം. വർഗീസ്, എഴുത്തുകാരിയായ പി.ആർ. ശ്യാമള, തമിഴ് ചലച്ചിത്ര രംഗത്തെ ഐതിഹാസിക നടൻ ശിവാജി ഗണേശൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 21.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. APJ അബ്ദുൽ കലാം.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
4: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880 8111 933 600. CM വിസ്താര.
3: CM വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ബോയൻ ഉന്നതിയിൽ സുധാകരൻ,

ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധ ഇരമ്പം. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. CJP ജന്തർ മന്ദറിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഒരു മാസം തികഞ്ഞ ഇന്നലെ പാർലമെന്റിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ നടത്തിയ പ്രതിഷേധ മാർച്ച് മണിക്കൂറുകളോളം തലസ്ഥാനത്ത് പോർക്കളം സൃഷ്ടിച്ചു. ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും മർദ്ദനവും അഴിച്ചുവിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പെൺകുട്ടികൾ അടക്കമുള്ള യുവസംഘം പാർലമെന്റ് കവാടങ്ങൾക്ക് അരികിലെത്തി. മണിക്കൂറുകളോളം പാർലമെന്റ് കവാടങ്ങൾ അടച്ചിട്ട് സുരക്ഷാസേന കാവൽ നിൽക്കേണ്ട സ്ഥിതിയായി. 100+ CJP-ക്കാരെ കസ്റ്റഡിയിലെടുത്തു, പലർക്കും പരിക്കേറ്റു. മുതിർന്ന കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ചർച്ച നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ പിന്നീട് വിട്ടയച്ചു. നടപടിക്രമങ്ങൾ പാലിച്ച് ഇന്നലെ രാത്രി നോട്ടീസ് കൈമാറി വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. കർണാടകത്തിലെ കുടകിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് റാമിനെ കസ്റ്റഡിയിലെടുത്തത്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ചരക്ക് കപ്പലിനു നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളികളടക്കം 4 ഇന്ത്യക്കാർ മരിച്ചു. ആകെ 10 പേരാണ് മരിച്ചത്. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി സൂത്രധാരരുൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെ കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് പിടികൂടിയത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി ഇടഞ്ഞ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച നടത്തി. വിവാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഇടപെട്ടാണ് കൂടിക്കാഴ്ച ഒരുക്കിയത്. നിയമനത്തിൽ പുനരാലോചനയുണ്ടാകുമെന്ന സൂചനയൊന്നും അലോഷ്യസിന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സർക്കാരിലും പാർട്ടിയിലും വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലോഷ്യസ് പ്രതികരിച്ചു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് മുൻകാല പ്രാബല്യം നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ വിമാനത്താവളം റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി വേഗത്തിലാക്കാൻ കലക്ടർ P വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി. റോഡ് കടന്നുപോകുന്ന സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുത്ത് മഹസർ തയ്യാറാക്കാനും വില നിർണയം നടത്താനും സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളണം. ഇതിനായി നിലവിലുള്ളതിനു പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന വനിതാ പോളിയിലേക്ക് ബുധനാഴ്ച മുതൽ ആൺകുട്ടികൾ എത്തും. 35 വർഷത്തിന് ശേഷം 1-ാം വർഷ ക്ലാസ് മുറികളിൽ ഇനി ആൺകുട്ടികളും പഠിക്കും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. 4 ബ്രാഞ്ചുകളിലായി 230 സീറ്റുകളിൽ 172 കുട്ടികളാണ് ഇതുവരെ പ്രവേശനം തേടിയത്. ഇതിൽ 58 പേർ ആൺകുട്ടികളാണ്. ഈ മാസം നടക്കുന്ന തത്സമയ പ്രവേശനത്തിലൂടെ കൂടുതൽ ആൺകുട്ടികൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ K-ഫോൺ ഇന്റർനെറ്റ് കണക്ഷന്റെ ബിൽ ഇനി ബന്ധപ്പെട്ട സ്കൂൾ അടക്കണമെന്ന് നിർദ്ദേശം. കണക്ഷന്റെ കാലാവധി പുതുക്കേണ്ട ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത്. തുടർന്നും K-ഫോൺ കണക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സ്കൂളുകൾ അറിയിക്കണമെന്നും ആവശ്യമുള്ള സ്ഥാപനങ്ങൾ കണക്ഷൻ പുതുക്കി ബിൽ സ്വയം അടച്ച് സേവനം തുടരണമെന്നുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് 6000-ൽ അധികം സർക്കാർ സ്കൂളുകളിലാണ് K-ഫോൺ കണക്ഷൻ നിലവിലുള്ളത്. PSC പരീക്ഷയിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും PSC നിയമന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. ആശങ്കകൾ പരിഹരിക്കാനാവുകയും എല്ലാവരും യോജിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പറഞ്ഞതെന്ന് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ലോകത്ത് പലയിടങ്ങളിലും ആണവ നിലയമുണ്ട്. കേരളവും ലോകത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുമായും ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നും മുൻവിധിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണവില ഇന്നലെ പവന് 120 രൂപ വർദ്ധിച്ച്

200 രൂപയായി. ഗ്രാമിന് 15 രൂപ ഉയർന്ന് 13,150 രൂപയിൽ എത്തി. അനുമതി കൂടാതെ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണത്തിന് ബില്ലിനൊപ്പം സേവന ചാർജ് ഈടാക്കിയ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നോട്ടീസ്. രാജ്യത്തുടനീളം 41 സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 17 ആഗസ്റ്റിലേക്ക് മാറ്റി. വിചാരണ കോടതി മാറ്റണമെന്നും ഒന്നാം സാക്ഷി മൊഴി നൽകിയത് തെളിവ് നിയമത്തിലെ 137-ാം വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ അല്ലെന്നുമുള്ള പ്രതിഭാഗം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറി കണ്ണൂർ ജില്ലയിലും എത്തി. TO മോഹൻ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീല ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PN പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജരസീത് ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ കവാടയോഗങ്ങൾ നടത്തി. മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാലുബിൾ പ്രൊഫഷണൽ അവാർഡ് 3ാം തവണയും നേടി മലയാളി. ചെറുവാഞ്ചേരി സ്വദേശി സുജിൻ നെല്ലാടത്താണ് മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാലുബിൾ പ്രൊഫഷണൽ അവാർഡ് ഇത്തവണയും കരസ്ഥമാക്കിയത്. ഇത് 3ാം തവണയാണ് ഈ ഉന്നത പുരസ്കാരം സുജിനെ തേടിയെത്തുന്നത്. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന DFOC കാർണിവൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടങ്ങി. 4 വേദികളിൽ 2 ദിവസമായാണ് പരിപാടികൾ. ദേശീയപാതയിലെ മയിലാട്ടിക്കും പെരിയാട്ടടുക്കത്തിനും ഇടയിലെ ബട്ടത്തൂർ അടിപ്പാതിക്ക് സമീപം വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. 17-വയസ്സുകാരൻ 17 നിലകളുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മട്ടന്നൂർ വായന്തോട് LIC ഓഫീസിന് സമീപത്തെ ഷമീറ മൻസിലിൽ KP അനീഖാണ് മരിച്ചത്. കോറോ ഹെൽത്ത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട പ്രശ്നത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ പരിഹാരം. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ വേതനം കൂടി നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ മന്ത്രിക്ക് ഉറപ്പു നൽകി. ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും നൽകാമെന്നും അറിയിച്ചു. പിരിച്ചുവിട്ടവരിൽ 20% പേരെ കേരളത്തിന് പുറത്തെ ശാഖകളിൽ നിയമിക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തെങ്കിലും ജീവനക്കാർ താൽപര്യം പ്രകടിപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ചാല അടിപ്പാതയിലും സമീപത്തെ സർവീസ് റോഡുകളിലേക്കും ഗതാഗത കുരുക്കും അപകട ഭീഷണിയും പതിവാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അടിപ്പാതയിലെ പുതിയ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് യാത്രക്കാർക്ക് കൃത്യമായ ധാരണയില്ലാത്തതും ചിലയിടങ്ങളിലെ വൺവേ ലംഘനങ്ങളുമാണ് നിലവിൽ പ്രശ്നത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള 1600 സീരീസിലെ നമ്പറുകൾ സ്പാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ട്രൂകോളറിന് മാർഗനിർദ്ദേശവുമായി ടെലികോം നിയന്ത്രണ അതോറിറ്റി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ശ്രീകണ്ഠപുരത്തെ പദ്ധതി പ്രദേശം മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. സിവിൽ പ്രവൃത്തികൾ സെപ്റ്റംബറോടെ പൂർത്തിയാക്കുമെന്ന് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് അധികൃതർ മന്ത്രിയെ അറിയിച്ചു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തളിപ്പറമ്പ് ചിറവക്ക് ഭാഗത്തുനിന്ന് 100 ഗ്രാം കഞ്ചാവും 25 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അംഗദ് യാദവിനെ അറസ്റ്റ് ചെയ്തു. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതിനിടെ അയ്യൻകുന്നിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തതോടെ മലയോര മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആറളം പഞ്ചായത്തിൽ 2 ആഴ്ചക്കിടയിൽ 6 പേർക്ക് ഡെങ്കിപ്പനിയും 3 പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ ഭാഗത്തുനിന്നും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മാസം തടവും 1000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന് ഏതാണ്ട് 482 കോടി രൂപ ലഭിക്കും. കഴിഞ്ഞ തവണ 405 കോടി രൂപയായിരുന്നു സമ്മാനം. റണ്ണറപ്പിന്

0: 18 കോടി രൂപ ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 15 കോടി രൂപ പങ്കാളിത്ത തുകയായി ലഭിക്കും. വിജയികൾക്ക് മോതിരവും ഫിഫയുടെ വകയുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരത്തിന്റെ ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് ജേതാക്കളാകുന്ന ടീമിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ടാകും. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം തിങ്കളാഴ്ച ചുമതലയേറ്റു. US രാജ്യം ഇപ്പോൾ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേക്കിയാൻ. ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന മേഖല ഉൾപ്പെടെ ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കുമേൽ US ആക്രമണം ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് യമനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹൂദി വിമതർ. ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ പുതിയ തലവനായി ഖലീൽ അൽ ഹയ്യയെ തെരഞ്ഞെടുത്തതായി സംഘടന ഇന്നലെ അറിയിച്ചു. ഇംഗ്ലണ്ട് ടീമിന്റെ ഇതിഹാസ താരവും പരിശീലകനും 2 തവണ ബാലൻ ദ്യോർ ജേതാവുമായ കെവിൻ കീഗൻ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബൊട്ടീക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: രാമകഥാ ഗാനലയം.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഗാനലയം. അഞ്ചാം ദിവസമായ ഇന്ന് ബാലകാണ്ഡത്തിലെ ശ്രീരാമ അഭിഷേക ആരംഭം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഉഷാ പ്രദീപ് ഇരിട്ടി വിളമന.

സീതാസ്വയംവരം കഴിഞ്ഞ് മിഥിലാപുരിയിൽ നിന്ന് ശ്രീരാമചന്ദ്രനും സഹോദരങ്ങളും ദശരഥനും സംഘവും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ ധാരാളം അശുഭലക്ഷണങ്ങൾ കാണായി. ആ സമയത്ത് കയ്യിൽ ധനുസും പരശവും ധരിച്ചുകൊണ്ട് ഭാർഗവരാമൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമന്റെ നേരെ കൈയുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ ക്ഷത്രിയാധമ, നീ എന്റെ തന്നെ പേരായ രാമനാമം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുവല്ലോ. നീ ക്ഷത്രിയനാണെങ്കിൽ ഞാനുമായി ദ്വന്ദ്വയുദ്ധത്തിനൊരുങ്ങുക. ഹേ രാഘവ, ഈ വൈഷ്ണവചാപം കുലച്ച് ഞാൻ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷത്രിയാന്തകനായ ഞാൻ നിങ്ങളെയെല്ലാം സംഹരിച്ചു കളയും. ക്രുദ്ധനായ പരശുരാമന്റെ വാക്കുകൾ കേട്ട് ശാന്തനായി ശ്രീരാമൻ പരശുരാമന്റെ കയ്യിലെ വൈഷ്ണവചാപം കുലച്ച് ഞാൻ വലിച്ചു കെട്ടി. ഇതുകണ്ട് മുഖം വികൃതമായി തീർന്ന പരശുരാമൻ തന്റെ സത്യം വെളിപ്പെടുത്തി. താൻ ചെറുപ്പത്തിൽ ചക്രതീർത്ഥത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് ശ്രീനാരായണനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് എന്റെ അംശത്തോടുകൂടി പിതൃഹന്താവും ഹേഹയരാജാവുമായ കാർത്തവീര്യാർജുന വധിക്കണമെന്നും പിന്നീട് 21 വട്ടം ക്ഷത്രിയ കുലനാശം വരുത്തിയ ശേഷം മുഴുവൻ ഭൂമിയും കാശ്യപന്റെ ദാനം ചെയ്ത് സ്വസ്ഥനായി വസിക്കുവാനും കൃതായുഗാരംഭത്തിൽ ദശരഥപുത്രനായ രാമനായി ജനിച്ച് പരാശക്തിയുമായി ചേരുമെന്നും പറഞ്ഞതായി അരുളിച്ചെയ്തു. ഇപ്രകാരം അരുളിച്ചെയ്ത് അനുഗ്രഹിച്ച് ശ്രീനാരായണന്റെ അനുഗ്രഹം ഫലിച്ചെന്നു പറഞ്ഞ ഭാർഗവരാമൻ സംപ്രീതനാവുകയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. ദേവതുല്യരായ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ അവരവരുടെ ഭവനങ്ങളിൽ സ്വപത്നിമാരോടുകൂടി സന്തോഷത്തോടുകൂടി വാണു. ഒരിക്കൽ ഗഗനചാരിയായ നാരദർഷി ഭക്തവത്സലനായ ശ്രീ രാഘവനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ രാമചന്ദ്ര, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, സീതാദേവി ലക്ഷ്മി ഭഗവതിയും, അങ്ങ് ശിവനാണ്, സീത ശ്രീ പാർവതിയും, അങ്ങ് ബ്രഹ്മാവാണ്, സീതയാകട്ടെ സരസ്വതീദേവിയും. ഞാനിപ്പോൾ ബ്രഹ്മാവിനാൽ പ്രേഷിതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹേ രഘുനാഥ, അങ്ങ് ജന്മമെടുത്തിട്ടുള്ളത് രാവണവധാർത്ഥമാണല്ലോ. എന്നാൽ അങ്ങയുടെ പിതാവ് അങ്ങയ്ക്ക് രാജ്യാഭിഷേകം നിശ്ചയിക്കുവാൻ പോകുന്നു. അപ്രകാരം അഭിഷേകം നടക്കുകയാണെങ്കിൽ രാവണ നിഗ്രഹം നടക്കാതെ വരും. ശ്രീരാമൻ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ അരുളിച്ചെയ്തു, അല്ലയോ നാരദ മഹർഷി, എനിക്കറിയാത്തതായി വല്ലതുമുണ്ടോ? ഞാൻ പ്രതിജ്ഞയെടുത്ത കാര്യം നടത്തുമെന്നതിന് സംശയമില്ല. എന്നാൽ എല്ലാം തന്നെ കാലാനുസൃതമായിട്ടേ നടക്കുകയുള്ളൂ. തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും എന്ന ശ്രീരാമചന്ദ്രന്റെ പ്രതിജ്ഞ കേട്ട് സന്തുഷ്ടനായ നാരദ മഹർഷി അന്തർദാനം

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധ കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
3: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
7: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ക്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. സെന്റ് പാസ് പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജെവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൗപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
6: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കൂടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
7: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
6: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 100 ആണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും 10,00,000 ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക രജാജ. अथ वार्ताः. राष्ट्रपति पदासीना द्रौपदी मुर्मुः स्वीय त्रिराष्ट्र आधिकारिक यात्रायाः द्वितीय चरणे उत्तर मेसिडोनिया देशं सम्प्राप्तवती. कस्यश्चित् भारतीय राष्ट्रपतेः उत्तर मेसिडोनिया देशस्य एषा प्रथमा आधिकारिक यात्रा वर्तते. राष्ट्रपतिः स्व समकक्षया गोर्डाना सिल्जानोस्का दावकोव इत्यनया सह द्विपक्षीयवार्तां करिष्यति सा उत्तर मसिडोनिया देशस्य प्रधानमन्त्री क्रिस्टिजन मिकोस्की तथा संसदः अध्यक्षम् अफ्रीम गाशी इत्येताभ्यां सह अपि मेलिष्यति तदनन्तरं सा उत्तर मेसिडोनिया संसदं तथा भारतोत्तर मेसिडोनिया व्यापार मञ्चमपि सम्बोधयिष्यति उभयदेशौ कृषि औषधोद्योग विज्ञान प्रौद्योगिकी सूचना प्रौद्योगिकी सूचना प्रौद्योगिकी समर्थित सेवा क्षेत्रेषु आर्थिक सहयोगं इतोपि सुदृढीकर्तुं रुचिं प्रदर्शितवन्तौ राष्ट्रपतिः सेंट्स पास चर्च इत्यत्र अपि गमिष्यति ह्यः नवदिल्ल्यां यदा विरोधप्रदर्शनं हिंसायां परिवर्तितः तदा अष्टादशोत्तरैकशतोप्यधिकाः आरक्षकाः व्रणिताः व्रणितेषु विशेषारक्षक आयुक्तः संयुक्तारक्षकायुक्तः अपरायुक्तः उप आरक्षकायुक्तः अन्ये च वरिष्ठाधिकारिणः सम्मिलिताः सन्ति एकस्मिन् वक्तव्ये दिल्ल्याः आरक्षकाः अवदन् यत् विरोधप्रदर्शनसमये प्रदर्शनकारिभिः आक्रामकं हिंसात्मकञ्च आचरणं प्रदर्शितम् पुनः पुनः पूर्वसूचनाः विधिसम्मतानि निर्देशानि च प्राप्यापि ते विद्रोहं कृतवन्तः प्रवर्तमानानां निषेधात्मक आदेशानां च उल्लंघनं कृतवन्तः दिल्ल्यारक्षिबलेन उक्तं यत् प्रदर्शनकारिभिः आरक्षकाणाम् उपरि आक्रमणं कृतवन्तः आरक्षकाणां प्रशासकीय वाहनान् च भङ्गं कृत्वा हिंसाम् आचरितवन्तः येन सार्वजनिक व्यवस्थायाः कृते गंभीरा विभीषिका समुत्पन्नासीत् बलेन उक्तं यत् अवशिष्ट व्रणितानां आरक्षक कर्मचारिणां चिकित्सा विधि परीक्षणं प्रचलति दिल्ल्यारक्षिबलेन उक्तं यत् कलह समये प्रायः षष्ठी आन्दोलनकारिणः अपि व्रणिताः जाताः ते उक्तवन्तः यत् प्रायः सप्ततिः प्रदर्शनकारिणः निगडिताः सन्ति समुचित विधि प्रक्रिया आरब्धा अस्ति सहैव भारतीय न्याय संहितायाः प्रासंगिकोपबन्धैः अथ अन्य प्रासंगिक विधिभिः च FIR प्राथमिकी इति पञ्जीकृतमस्ति युक्रेन देशस्य ओडेसा पत्तनात् प्रस्थानावधौ MV गोल्डन लियो इत्यस्यां नौकायां कृताक्रमणस्य भारतेन निन्दा कृता विदेशमन्त्रालयः एकस्मिन् वक्तव्ये अवदत् यत् चत्वारः भारतीयाः नागरिकाः दुर्दैववशात् मृत्युमुपगताः एकः गंभीरावस्थायां चिकित्सालये उपचाराधीनः अस्ति मन्त्रालयेन उक्तं यत् उपलब्ध सूचनानुसारं घटनासमये पञ्च भारतीय नागरिकः सह 17 चालकदलस्य सदस्याः आसन् विदेशमन्त्री डॉ एस जयशंकरः नवदिल्ल्यां पनामादेशस्य विदेशमन्त्रिणा हेवियर एडवार्डो मार्टिनेज आचा वास्केज इत्यनेन सह मेलनं कृतवान् ह्यः जाते उपवेशने डॉ जयशंकरः लैटिन अमेरिका कैरिबियन क्षेत्रयोः प्रवेश

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പ്രവേശനം ഈ മാസം 24 വരെ നടക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ വിശദ വിവരങ്ങൾക്ക് www.office@gcek.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഫോൺ നമ്പർ 0497278022. പട്ടുവം കയ്യന്തടത്തിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോഓപ്പറേഷൻ എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ഫോൺ നമ്പർ 8547005048. മാടായി ഗവൺമെന്റ് ITI അപേക്ഷിച്ചവർ ഇന്ന് രാവിലെ 9 മണിക്ക് രക്ഷിതാവിനൊപ്പം അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൗൺസിലിംഗിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0497287698. താണയിലെ ഗവൺമെന്റ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് പോസ്റ്റ് മെട്രിക് കോഴ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി, മറ്റ് അർഹ പൊതുവിഭാഗം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും. പ്രതിമാസ പോക്കറ്റ് മണിയും നൽകും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ ഈ മാസം 25 ലഭിക്കണം. ഫോൺ നമ്പർ 0497270596. ബ്ലോക്ക് ആത്മ പദ്ധതിയിൽ വിവിധ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച സംയോജിത കർഷകൻ കർഷക, പച്ചക്കറി കർഷകൻ കർഷക, ക്ഷീര കർഷകൻ കർഷക, ഭക്ഷ്യസുരക്ഷാ ഗ്രൂപ്പ്, സേവന മേഖല, കൃഷിക്കൂട്ടം എന്നീ വിഭാഗങ്ങളിലായാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. താൽപ്പര്യമുള്ള കർഷകർ ഈ മാസം 25 അതത് കൃഷിഭവനുകളിൽ അപേക്ഷ നൽകണം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് താൽക്കാലികമായി സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കും. BTech കമ്പ്യൂട്ടർ സയൻസ്, MCA അല്ലെങ്കിൽ MSc, IT, MSc കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അനക്സിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 25 ഹാജരാകണം. ഫോൺ നമ്പർ 0497270596. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO കിഴുന്ന തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 8281574390. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ നിലവിലുള്ള സൂപ്പർ ധോബി ഒഴിവുകളിൽ

0: ലേക്ക് 59 ദിവസത്തേക്ക് നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലെ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കും. പാപ്പിനിശ്ശേരി വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ LP വിഭാഗത്തിൽ ജൂനിയർ അറബി ലാംഗ്വേജ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 നടക്കും. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി കേൾക്കാം നാട്ടുവിശേഷം. കേരളത്തിലെ പ്രാദേശിക ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് മികച്ച വേദി ഒരുക്കുന്നതിനുമായി സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കുന്ന പ്രൊജക്ട് ഗെയിം ചേഞ്ചർ തിരഞ്ഞെടുപ്പ് മത്സരം നാളെയും മറ്റന്നാളുമായി നടക്കും. കണ്ണൂർ വാരിയേഴ്സ് FC സഹകരണത്തോടെ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. സംസ്ഥാനത്തെ U23 വിഭാഗത്തിലെ എല്ലാ കളിക്കാർക്കും പങ്കെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന യുവ പ്രതിഭകൾക്ക് സൂപ്പർ ലീഗ് കേരളയുടെ വിവിധ ക്ലബ്ബുകളുടെ ഭാഗമാകാൻ സുവർണാവസരം ലഭിക്കും. കണ്ണൂരിന് പുറമെ സംസ്ഥാനത്തെ 6 പ്രധാന നഗരങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ഓപ്പൺ കാറ്റഗറി സ്കൗട്ടിംഗ് August 6 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് gamechanger.superleagueekerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ചിദഗ്നി സനാതനധർമ്മ പാഠശാലയുടെ ജില്ലാതല രാമായണ മത്സരം ഈ മാസം 26 ഉച്ചയ്ക്ക് 2:30 നാറാത്ത് ഭാരതി ഹാളിൽ നടക്കും. രാമായണ പ്രശ്നോത്തരി 15 വയസ്സുവരെ ജൂനിയർ വിഭാഗം, 16 വയസ്സുമുതൽ പൊതുവിഭാഗം, ചിത്രരചനാ വിഷയം രാമായണം, വാട്ടർ കളർ ജൂനിയർ 15 വയസ്സുവരെ, 16 മുതൽ പൊതുവിഭാഗം. രാമായണ പാരായണ മത്സരം സുന്ദരകാന്ഡം 20 വരി പൊതുവിഭാഗത്തിനായിട്ട്. പങ്കെടുക്കുന്നവർ 9074296173 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നാട്ടുവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99611095 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
7: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
6: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laneige.
7: Phone 9496420880
6: 8111933600.
7: CM വിസ്താര.
6: CM വിസ്താര നെല്ലൂന്നി.
8: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
9: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം.

0: ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കേൾവിക്കാരെ സ്വാധീനിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട
2: തീർച്ചയായും അവരുടെ ഹൃദയ മനസ്സ് നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കണം. ഒരു ആവാഹന ക്രിയയാണ് പ്രഭാഷണം.
1: പക്ഷെ ആ ആവാഹന ക്രിയയുടെ അന്തസത്വം മനസ്സിലാക്കാത്ത പ്രഭാഷകരും നമുക്കിടയിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരുപാട് ദുർഗ്രാഹ്യമായ പദങ്ങളുടെ പ്രയോഗമാണ് അല്ലെങ്കിൽ
2: കടിച്ചാപ്പൊട്ടാത്ത
1: ഭാഷകൾ പ്രയോഗിക്കുകയാണ് പാണ്ഡിത്യ പ്രകടനമാണ് പ്രഭാഷകന്റെ ഗുണം എന്ന് കരുതുന്ന ചിലരൊക്കെ ഇല്ല നമുക്ക് ചുറ്റും.
2: ഓ, ഇപ്പൊ നമ്മൾ ബഷീറിനെ നമുക്ക് ഇഷ്ടമാണ്, ബേപ്പൂർ സുൽത്താൻ. എന്തുകൊണ്ടാണ് ബഷീർ? നമ്മുടെ ഭാഷയെ അല്ലെങ്കിൽ ഗൃഹഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തിയ ബഷീർ ഏറ്റവും ലളിതമായിട്ട് ഭാഷയെ പ്രയോഗിച്ച ആളാണ്. അതുപോലെ വലിയ ഇപ്പോൾ ശതകോടി മൃദുസ്വരങ്ങൾ സമൂഹത്തങ്ങളായി വിശ്വപ്രകൃതി കാതോർത്തു എന്നൊക്കെ മഹാനായന്മാർ എഴുതിയിട്ടുണ്ട്.
1: പക്ഷെ
2: അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ ഞാൻ ലളിതാശാസ്ത്രനാമത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വളരെ കടുകട്ടിയാണ്, വേദാന്താണ്.
1: പക്ഷേ
2: മുന്നിലിരിക്കുന്ന തികച്ചു സാധാരണക്കാർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവരാകെ അന്തം വിട്ടുപോകും. അപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംവദിക്കണം, അതാണ് എൻ്റെ ഒരു രീതി.
1: തീർച്ചയായിട്ടും ഈ ഇത്രയധികം പ്രഭാഷണ വേദികളിൽ നിന്ന് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ വേദികളുടെ എണ്ണവും വ്യാപ്തിയും കൂടിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം, ഒരു ഗൃഹപാഠം അനിവാര്യമാണ്. ഒരുപക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങയുടെ വീട്ടിലൊരു വലിയ ഗ്രന്ഥശേഖരം, 6000 പരം പുസ്തകങ്ങൾ ഒരു ഗ്രന്ഥശേഖരത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ആ തലത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ സ്വരൂപിച്ചു വെച്ചത്? നമ്മൾ പറയും പുസ്തകങ്ങളുടെ തടവറയാണ് അലമാരകൾ, പുസ്തക അലമാരകൾ എന്ന് പറയും. അങ്ങനെ തടവറയിൽ കിടക്കുന്ന സുന്ദരമായ പുസ്തകങ്ങളാണോ അല്ലെങ്കിൽ വായനക്കാരന്റെ പദ
2: ഷോക്കേസിൽ അലങ്കാരമായിട്ട് വെക്കാൻ ചിലര്?
1: അതെ അതെ.
2: ഇപ്പൊ ഞാൻ അതിനെ കാണുന്നത് ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ നാട്ടിലെ വായനശാലകളിൽ പോയിട്ട് അന്ന് മുതലേ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്നൊരു ശീലമുണ്ട്. പിന്നീട് എനിക്കൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു 5-10 പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ടായത്, അന്ന് പഠിക്കുന്ന കാലത്തെ പുസ്തകങ്ങളൊക്കെ. ഇപ്പോഴ് അങ്ങ് പറഞ്ഞ പോലെ 6000 ഗ്രന്ഥങ്ങളുണ്ട്. അത് ചെറുതാണ്, 10 രൂപ തൊട്ട് ഒരു പുസ്തകത്തിന് 10,000. ഇപ്പം ശങ്കരദർശനം എന്നൊരു പുസ്തകത്തിന് 18,000 രൂപയാണ് വില, 20 വോള്യങ്ങളായിട്ട്. അത് അലങ്കാരമായിട്ടല്ല, ഒരു ദിവസം 5-6 മണിക്കൂറെങ്കിലും
1: വായിക്കും.
2: അത് ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണെങ്കിലും ആ വായനയേക്കാൾ എനിക്ക് പുസ്തകങ്ങൾ നേരിട്ട് വായിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായത്.
1: സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം,
2: ആർജവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടക്കളത്തിലേക്ക് പടയാളി പോകുമ്പോൾ അയാളുടെ ആത്മവിശ്വാസം ആയുധങ്ങളായതുപോലെ എവിടെ പോയാലും എനിക്ക് ഇത്രയും പുസ്തകങ്ങൾ വായിച്ചൊരു അനുഭവമുണ്ട്. ഇപ്പം ഗീതാ പ്രഭാഷണമാണെങ്കിൽ ഒരു 150 പുസ്തകങ്ങൾ ഗീതയെക്കുറിച്ചുണ്ട്. അതൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ട് അതിന് സത്തെടുത്തിട്ടാണ് പ്രഭാഷണത്തിന് പോവാം.
1: ഒരുപാട് പുരസ്കാരങ്ങൾ അങ്ങേ തേടി വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ചുമതലകൾ അങ്ങേ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുമതലകളെ കുറിച്ച് പറയാം. അത് വ്യത്യസ്തമാണ്, പാരലൽ കോളേജ് അസോസിയേഷൻ അത് മുതൽ
2: പ്രഭാഷകരുടെ
1: ഒരു കൂട്ടായ്മയുടെ, അങ്ങനെ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോഴുള്ളത്?
2: ഞാൻ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഒരു കാലത്ത് സമാന്തര മേഖല അല്ലെങ്കിൽ പാരലൽ കോളേജുകൾ വളരെ സമ്പന്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പാരലൽ കോളേജുകളും സന്ദർശിച്ചിട്ടുണ്ട്. അതൊരു ഒരു പ്രത്യേക അനുഭവമാണ്. 50-100 കുട്ടികളൊക്കെയുള്ള ക്ലാസ്. അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണല്ലോ, അവർക്ക് കലോത്സവവും അവർക്ക് സ്പോർട്സൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ VC മാരെ കൊണ്ടൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് കേരളത്തിലെ പാരലൽ കോളേജുകൾക്ക് കലോത്സവവും കായികമേളയൊക്കെ ആ കാലത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ആധ്യാത്മിക പ്രഭാഷകന്മാരെ ഒരു കൂട്ടായ്മക്ക് സംസ്ഥാന തലത്തിൽ
1: ആദ്യമായിട്ടാണ്, കേരളത്തിൽ
2: ആദ്യമായിട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതാണ്ട് ഒരു 60-70% പ്രഭാഷകരെ, സപ്താഹം നവാഹൊക്കെ നടത്തുന്നവർ ഒക്കെ ഒരു ആർഷ സംസ്കാര ഭാരതി എന്നുള്ള ഒരു ബാനറിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവാക്ക് കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട്. സംസ്കാര എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയുണ്ട്. ഇങ്ങനെയൊക്കെ വിവിധ ചുമതലകൾ. ചിതഗ്നി എന്ന പേരിൽ അത് സ്വന്തമായിട്ട് ഞാൻ ഈ നാട്ടിൽ, എൻ്റെ നാട് നാറാത്താണ്, അവിടെയുള്ള ആളുകൾക്ക് ഒരു ധാർമ്മിക പഠന ക്ലാസ് എല്ലാ ഞായറാഴ്ചയും ആ പേരിൽ ചിതഗ്നി സനാ ഇവലെ എല്ലാ രാമായണ കാലത്തും 200 രാമായണങ്ങൾ തുടർച്ചയായിട്ട് 5ാം വർഷവും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്.
1: അക്ഷര കോളേജ് ഉണ്ട്.
2: അക്ഷര കോളേജിന്റെ ഒരു നിലയിൽ അതിന് പ്രിൻസിപ്പാളായിട്ട് 33 വർഷത്തോളമായി. ഏതാണ്ട് അധ്യാപന രംഗത്ത് ഒരു 40 വർഷത്തെ പാരമ്പര്യമുണ്ട്. അച്ഛൻ UP സ്കൂൾ അഡ്മിഷൻ ആയിരുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ 10-25 പേര് അധ്യാപകരുണ്ട്. അങ്ങനൊരു അധ്യാപക രക്തം സിരകളിലൂടെ ഒഴുകുന്നു പറയാം.
1: വളരെ വലിയ മേഖലയാണ് അങ്ങേക്ക്. അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങൾ അനിവാര്യമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ തേടി എത്തി.

0: വലിയ വലിയ പുരസ്കാരങ്ങൾ അങ്ങയുടെ സമീപത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഇതുവരെ ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ?
1: എനിക്ക് ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയത് കേരള എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിലെ അവിടെ ഇരിട്ടിയിലൊരു സംഘടനയാണ്. അതാണ് പ്രഭാഷക കേസരി. അന്ന് ഞാൻ 2000 പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കിയ സമയമാണ് പ്രഭാഷക കേസരി എന്ന പേരിൽ. അതാണ് തുടക്കം. അതിനുശേഷം ഇപ്പോൾ മറ്റൊടുവിലായിട്ട് സപര്യ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് കേന്ദ്രമാക്കിയിട്ട്, അതിൻ്റെ അതും പ്രഭാഷക മികവിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് കണ്ണാടിപ്പുറമുള്ള ജ്യോതിർഗമയ അവിടെ അതിരുദ്ര മഹായജ്ഞമൊക്കെ നടത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വാഗ്ദേവി പുരസ്കാരം, അതിൻ്റെ ആങ്കറിങ് ഞാനായിരുന്നു അതിരുദ്രത്തിൻ്റെ. പിന്നീട് ഇപ്പോൾ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു സേവരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഭക്തി സംവർദ്ധന യോഗം തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, ടി കെ രാമകൃഷ്ണ മാഷിൻ്റെ പേരിലൊരു എൻഡോമെൻ്റ് പുരസ്കാരം, പിന്നെ ബലറാം മട്ടന്നൂരിൻ്റെ പേരിലൊരു കണ്ണാടി പുരസ്കാരം, അഗസ്ത്യ കളരി കേന്ദ്രത്തിൻ്റെ ഒരു കർമ്മജ്യോതി പുരസ്കാരം, അങ്ങനെ 10-14 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക രംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ഈ പ്രഭാഷകരെ സാധാരണ ആളുകൾ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചാലും അനിവാര്യമാണ് ഈ ഒരു വിഭാഗം. കാര്യം നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ വല്ലാത്ത ഒരു മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംഘടിതമായിട്ട് ശ്രമമൊക്കെ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പം നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കലാണ് പ്രഭാഷകർ കാര്യമായിട്ട് ചെയ്യുന്നത്. പ്രഭാഷണം എന്നുള്ള ഒരു നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ആയുധം കൊണ്ട് നമുക്ക് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഈ മൂല്യച്യുതിയെ പരിഹരിക്കപ്പെടാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
1: ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പ്രഭാഷണം കാലികമായിരിക്കണമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലഹരി വല്ലാതെ നമ്മുടെ തലമുറയെ കാർന്നു തിന്നുകയാണ്. നമ്മൾ എത്ര നിഷേധിച്ചാലും എത്ര നടത്തിയാലും അത് അടിത്തട്ടിൽ തുടങ്ങണം. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ അവസരം തരികയാണെങ്കിൽ യുവതയെ അല്ലെങ്കിൽ അത്തരം കൗമാരക്കാരെയൊക്കെ ഒരു ഒന്നൊന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു പ്രഭാഷണം നടത്തി ഈ കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൽ സദസ്സിൽ വിചാരണ തടവുകാരാണ് 300 പേരും. ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, കാരണം മാഷ ഒരു മണിക്കൂർ പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ അപൂർവം നല്ല പ്രഭാഷണങ്ങളിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തിയാണ്. ആ 300 പേരും ഒരു മണിക്കൂർ സമയം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു. അവിടെ ഞാൻ മനുഷ്യൻ്റെ കുറ്റകൃത്യങ്ങൾ, അത് ഇപ്പം റീഡേഴ്സ് ഡൈജസ്റ്റിലെ ഒരു ലേഖനം നടന്ന സംഭവമാണ്. നാളെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാളെ എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ ചോദിക്കും. അങ്ങനെ അയാൾ ജയിലർ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മ വന്ന് അമ്മയെ കണ്ട ഇയാൾ ചെയ്തത് ആദ്യം അവൻ്റെ അമ്മയുടെ ചെവി കടിച്ച് മുറിച്ചെടുത്ത് എല്ലാവരും പിടിച്ചു മാറ്റി എന്തായത്. അപ്പോൾ അവൻ പറഞ്ഞത്, സാർ ഈ അമ്മ ഞാൻ കുട്ടിക്കാലത്തൊരു 50 പൈസ അടുത്ത കുട്ടിയുടെ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇനി 1 രൂപ കിട്ടുമെങ്കിൽ എടുത്തോന്നാ. അന്ന് എൻ്റെ ചെവി പിടിച്ച് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തൂക്കുമരത്തിലേക്ക് പോകില്ല. അതൊരു ഒരു സന്ദേശമാണ്. അതുപോലെ ഞാൻ ആ കുറ്റം ചെയ്തവരെന്ന് സാഹചര്യമാണല്ലോ മനുഷ്യനെ ഇതൊക്കെ ആക്കുക. അവിടെ ആ 1 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ചില ആളുകൾ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്ക് കൈ തന്നു, മാഷേ ഇത് ഞങ്ങൾ മുമ്പേ കേട്ടിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്, ഈ കാലത്ത് മനുഷ്യൻ വല്ലാതെ വയലൻ്റ് ആകുന്ന സമയത്ത് പ്രഭാഷണം കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയും.
0: പരിവർത്തനത്തിന് തോന്ന ഒരു ഉപാധി തന്നെയാണ്.
1: തീർച്ചയായും
0: നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരുപക്ഷെ ഒരു ഉത്സവ പറമ്പില് അല്ലെങ്കിൽ വാർഷികാഘോഷങ്ങളിൽ കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫില്ലറായിട്ടാണ് പലപ്പോഴും പ്രഭാഷകരെ
1: വെക്കാറുള്ളത്.
0: മിക്കവാറും അതും കേൾവിക്കാരുടെ പിരാക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗവും ഈ പ്രഭാഷകനുണ്ടാവും. പക്ഷെ അത് അങ്ങനെ എത്ര തന്നെ വെല്ലുവിളികൾ ഉണ്ടായാലും ശരി, സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ പ്രഭാഷകർക്ക് സാധിക്കും. അവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തും അതിന് പുറത്തും ധാരാളം ആളുകൾക്ക് മുമ്പിൽ അങ്ങയുടെ ഈ സദ്വചനങ്ങൾ കൊണ്ട് വിമലീകൃതമായ മനസ്സ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. നല്ല തലമുറ, ഈ തിന്മകളിൽ നിന്നെല്ലാം മോചനം ലഭിച്ചൊരു തലമുറ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിന് വേണ്ടി ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി.
1: വളരെ സന്തോഷം. ഇത്രയും സമയം ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ പ്രഭാഷണം 30 വർഷമായെങ്കിലും ഒരു മാധ്യമം അതിനെ വിളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അംഗീകാരമായി ഇരുന്നു. റേഡിയോ മലബാറിനെല്ലാം നന്ദി അറിയിക്കുന്നു.
2: ജനകീയത്തിലൂടെ ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്. ജനകീയം. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് കോക്കനട്ട് മേഡ് മാജിക്
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പൗഡർ സ്ക്വാഷ് വിനാഗിരി ടെസ്റ്റ ഓയിൽ തേങ്ങാ പിണ്ണാക്ക്
3: ശുദ്ധം സുന്ദരം ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം
4: ഫോൺ 9188951780
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓക്യുപേഷണൽ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ അസസ്മെന്റ്സ് മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ ഫോൺ 9400113030 9496974141
5: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്
6: എസ്കെ ഡോഴ്സ് എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ് ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ് വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് മെംബ്രെയിൻ ഡോഴ്സ് എഫ് ആർ പി ഡോഴ്സ് പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
2: 9 4 6 7 4 2 0 0 9 4 6 2 4 2 0
7: എല്ലാ ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ
8: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ നോ ചാൻസ് ബ്രൈഡൽ മേക്ക് ഓവർ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് മൈക്രോബ്ലേഡിംഗ് ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ
7: യെസ്
8: യെസ് നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
8: അല്ലേ അതെ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ ഫോൺ നമ്പർ 7994476836
7: 9447371836
8: 8078502836
2: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സീനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിലെത്തി. മസഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസഡോണിയൻ വിപ്ലവകാരി ഗോസേ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: Hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICOM ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനംമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ

മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: നമസ്കാരം, വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ പാർവതി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജിന പ്രശാന്ത് എടയന്നൂർ.
3: സുബേദാർ ഉദ്ധം സിംഗ്. അത്തവണ നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ പലതും പറയാനുണ്ടായിരുന്നു പാർവതിക്ക്. സാധാരണയായി വെറും കുശലങ്ങൾക്ക് അപ്പുറമായി ഒന്നും ചോദിക്കാനും പറയാനും കാണാറില്ല അമ്മയ്ക്കും മകൾക്കും. നാട്ടിൽ ചൂടുണ്ടോ, മഴ തുടങ്ങിയോ എന്ന് തുടങ്ങിയ കുറെ പതിവ് ചോദ്യങ്ങൾ. പിന്നെ അമ്മാമ്മയ്ക്ക് സുഖമാണോ, അച്ചുവേട്ടൻ എന്ത് പറയുന്നു, ഇന്നിരിയുടെ കണ്ണുകൾ എങ്ങനെ തുടങ്ങിയ മറ്റു ചോദ്യങ്ങൾ അത് അവസാനിക്കും. അതിനെ അവിടെയും ഇവിടെയും നോക്കി മുക്കിയും മൂളിയും എന്തെങ്കിലും പറയും പാർവതി. അത്രയും മതി സൗമിനിക്കും. അത്ഭുതം തോന്നാറുണ്ട്, ജനിച്ചു വളർന്ന നാടിനെ പറ്റി ഇത്രയും ഒക്കെ അറിഞ്ഞാൽ മതി ഒരാൾക്ക്. അന്നാട്ടിൽ പറിച്ചു കളയാനാവാത്ത വേരുകളൊന്നുമില്ല അവർക്ക്. നേരെ മറിച്ചാണ് നീലിമയുടെ കാര്യം. താൻ പിറന്നു വളർന്ന നാടിനെയും അവിടുത്തെ മണ്ണിനെ പറ്റിയും പറയുമ്പോഴൊക്കെ അവളുടെ മുഖത്തേക്ക് ത്രോര ഇരച്ചു കയറുന്നത് കാണാൻ രസമാണ്. അവിടുത്തെ ഓരോ മണത്തരിയിലും തന്റെ കാൽപ്പാടുകൾ കാണുമെന്ന് അവൾ പറയുന്നത് വലിയ അഭിമാനത്തോടെയാണ്. ഇവിടെയുള്ള അപൂർവം ചില നാട്ടുകാർ അവധിക്ക് പോയി വരുമ്പോൾ ഒരുപാട് പുതിയ വാർത്തകൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ അവളുടെ അമ്മ കൊടുത്തയച്ച പലതരം പലഹാരങ്ങളും. വീട്ടിലെ തൊഴുത്തിൽ എരുമകൾ ഉള്ളതുകൊണ്ട് അവൾക്കിഷ്ടപ്പെട്ട ചില പേടകളും മുന്തിയ നെയ് കൊണ്ടുണ്ടാക്കിയ മറ്റു മധുര പലഹാരങ്ങളും ഉറപ്പ്. കൂടാതെ വലിയൊരു ടിൻ നിറിയ നെയ്യും. പോകുന്നത് അടുത്ത കൂട്ടുകാരിയായ പ്രഭ്ജ്യോത് ആടെങ്കിൽ അവൾക്കും കാണും വലിയൊരു ടിൻ നിറിയ നെയ്യും കുറേ മധുര പലഹാരങ്ങളും. കൃത്യമായ ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന കോളേജ് തലത്തിൽ അറിയപ്പെടുന്ന ഒരു അത്ലറ്റിക് കൂടി ആയതുകൊണ്ട് എന്തു കഴിച്ചാലും കുഴപ്പമില്ല നീലിമയ്ക്ക്. പാർവതി അപൂർവമായി വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ തനിക്ക് എന്താണ് കൊണ്ടുവരികയെന്ന് അവൾ ചോദിക്കുമ്പോഴൊക്കെ തന്റെ വീട്ടിൽ എരുമകളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തഞ്ചത്തിൽ ഒഴുകിയാണ് പതിവ്. ഒടുവിൽ അവൾ മുറുകയെ പിടിച്ചു. ഇത്തവണ പൊട്ടറ്റോ ചിപ്സ് തിന്നു മടുത്തു. വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും, കായ് ഉപ്പേരി ആയാലോ, അതൊക്കെ ഇവിടെയും കിട്ടുമെന്നേ, വേറെ എന്തെങ്കിലും, അവൾ ആവർത്തിച്ചു. നേന്ത്രപ്പഴം കൊണ്ടുവരാമായിരുന്നു, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ചീത്തയാകും. ചുരുക്കത്തിൽ എനിക്ക് കൊണ്ടുവരാൻ നിന്റെ നാട്ടിൽ ഒന്നുമില്ല എന്നു തന്നെ. എന്തൊക്കെയോ നിങ്ങളുടെ നാടിനെ പറ്റിയുള്ള പരസ്യങ്ങള്. പാർവതി വല്ലാതായി. നീലം എന്തൊക്കെ തന്നിരിക്കുന്നു തനിക്ക്. എന്നിട്ടും പെട്ടെന്ന് ഇത്തവണ അവിടുത്തെ ചായക്കടയിലെ കുപ്പിപാത്രത്തിലെ ചക്ക ഉപ്പേരിയെ പറ്റി ഓർമ്മ വന്നത്. അതേപ്പറ്റി അച്ചുവേട്ടനോട് ചോദിച്ചപ്പോൾ അതിനെന്താ ഞാൻ തന്നെ ശരിയാക്കാലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തവണ ഒരു ടിൻ നിറിയ ചക്ക ഉപ്പേരിയുമായാണ് അവൾ വണ്ടി കയറിയത്. എന്തു വേണമെങ്കിലും ഉണ്ടാക്കാൻ അമ്മാമിയും അച്ചുവേട്ടനും തയ്യാറാണെങ്കിലും ഒന്നും വേണ്ടെന്നാണ് സൗമിനി പറയാറ്. എനിക്ക് വേണ്ടതെല്ലാം ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ കടകളിൽ നിന്ന് കിട്ടുമല്ലോ. ചക്ക ഉപ്പേരിയാണെങ്കിൽ അമ്മയ്ക്ക് തീരെ പറ്റുകയുമില്ല, ഗ്യാസിന്റെ ശല്യമുണ്ടത്രേ. അമ്മയ്ക്ക് ആകെ കൂടി വേണ്ടത് ചില മലയാളം കവിതാ പുസ്തകങ്ങൾ മാത്രം. പ്രത്യേകിച്ച് വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും, അതൊക്കെ ശാന്തിനഗറിൽ കിട്ടാത്തത്. എന്തായാലും അത്തവണ പാർവതിക്ക് പറയാൻ പലതും ഉണ്ടായിരുന്നു. ഉള്ളിൽ തള്ളിക്കയറി വരുന്നത് പുറത്തുവിടാൻ തിടുക്കപ്പെടുകയായിരുന്നു. എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗമിനിയുടെ മുഖത്ത് കാര്യമായ ഭാവമാറ്റങ്ങളൊന്നും കാണാനായില്ല. ഇതൊക്കെ തനിക്ക് നന്നായി അറിയാമല്ലോ എന്ന മട്ടിൽ അവർ ചിരിച്ചു. ആ പാറക്കെട്ടിലിരുന്ന് ഞാനും വിലാസിനിയും എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരിക്കണം.

ആ പ്രായത്തിലെ പെൺകുട്ടികൾ കാണുന്ന സാധാരണ സ്വപ്നങ്ങൾ അത് കഴിഞ്ഞു നിറഞ്ഞ മനസ്സോടെ കൈകോർത്തു പിടിച്ചു കുഞ്ഞിറങ്ങുമ്പോൾ തികച്ചും വേറൊരു ലോകത്തായിരിക്കും ഞങ്ങൾ. എല്ലാം മറന്നു മറ്റൊരു ആകാശത്തൂടെ കൈവീശി പറക്കണത് പോലെ. അപ്പോഴൊക്കെ രാത്രി ചിമ്മിനി വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ 100 പേജിന്റെ വാരിയിട്ട നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ കുറിച്ചിടാറുണ്ട്. അതൊക്കെ കവിതയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു പക്ഷേ അതൊക്കെ എന്റെ സ്വപ്നങ്ങളായിരിക്കും. കണ്ടതും കാണാൻ കൊതിക്കുന്നതും കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ ഓർക്കുകയാണ് അമ്മ. മറക്കാനാവാത്ത ആ ചങ്ങാത്തത്തെ പോയിപ്പോയും ആ കൗമാരത്തെ ഒടുവിൽ കണ്ണുകൾ തുടച്ച് അവർ പറഞ്ഞു, നന്നായി മോളെ, നീ അവിടെ പോയതും ആ പാറക്കെട്ടിലിരുന്ന് കിനാവ് കണ്ടതുമൊക്കെ. മകളെ കെട്ടിപ്പിടക്കുമ്പോൾ അമ്മയുടെ തൊണ്ട ഇടറി. എന്നാലും അമ്മേ, പാർവതി അന്ന് അവിടെ കണ്ടത് ഒന്നും മനസ്സിലാവണില്ല. ഇപ്പോഴും സത്യത്തിൽ ഒരുപാട് പേടിച്ചുപോയി. സ്വപ്നങ്ങളെ ഒരിക്കലും പേടിക്കരുത്, ഇടവിരിയാൻ നോക്കരുത്, അത് അബദ്ധമാവും. മനസ്സിന്റെ വഴിയിട്ട യാത്രകളെ ഒരു സൗഭാഗ്യമായി കണ്ടാൽ മതി. സ്വപ്നം കാണാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോ അന്ന് കണ്ടതൊക്കെ പാർവതിയുടെ ഉള്ളിലെ മോഹങ്ങളാണോ? ആവാം, ആവാതിരിക്കാം. അതേപ്പറ്റി വേവലാതിപ്പെടാതെ മനസ്സിനെ വെറുതെ മേയാൻ വിടുന്നതാവും ബുദ്ധി. അല്ലെങ്കിലും എല്ലാ തോന്നലുകൾക്കും അർത്ഥം കാണാൻ നോക്കേണ്ടത് വങ്കത്തമാണ്. ചിലതൊക്കെ ഊഹിക്കാൻ വിടണതല്ലേ നല്ലത്. ഇപ്പോ തോന്നുന്നതാവില്ല, ഇത്തിരി കഴിയുമ്പോൾ തോന്നുക. ഒന്നുകിൽ നിന്ന് പൊട്ടിമുളച്ച് കൊമ്പും ചില്ലുമായി കുറെയേറെ മറുകാഴ്ചകൾ, ഇതൊക്കെയല്ലേ മോളെ ഈ ജീവിതം പറയേണ്ടത്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ മനസ്സൊരു മരുഭൂമി ആവില്ലേ? ഒന്നും മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ മനസ്സിലായതുപോലെ പാർവതി തലയാട്ടി. എന്തായാലും അമ്മയുടെ തെളിഞ്ഞ മുഖവും അതിലേറെ തെളിഞ്ഞ ശബ്ദവും അവൾക്ക് വലിയൊരു സ്വാന്തനമായി. ചിലപ്പോഴൊക്കെ അമ്മയെ തീരെ മനസ്സിലാക്കാനാവാറില്ല അവൾക്ക്. ആരും തളർന്നു പോകുന്ന ഒട്ടേറെ ദുർഘടങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും മനസ്സിനെ തന്റെ പിടിയിൽ തന്നെ നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ തിരയിളക്കങ്ങൾ പുറത്തു കാണിക്കാതെ കാലത്തെ കുളിച്ചൊരുങ്ങി കൃത്യസമയത്ത് തന്നെ സ്കൂളിലെത്തുന്ന സൗമിനി ടീച്ചർ, എപ്പോഴും പുഞ്ചിരിക്കുന്ന സൗമിനി ടീച്ചർ, ഒരിക്കലും ക്ലാസ്സിൽ വൈകിയിട്ടില്ല. ഉള്ളിലെ വിഷമങ്ങൾ കുട്ടികളെ നേർക്കു കാട്ടിയതുമില്ല. അവരുടെ എല്ലാ കുസൃതികളെയും ചിരിവിടാതെ തന്നെ കൈകാര്യം ചെയ്യാനുമുണ്ട് അമ്മയ്ക്ക്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാവാം അവർ കുട്ടികളുടെ പ്രിയപ്പെട്ടവളാകുന്നത്. വീട്ടിലും ഒരിക്കലും ദേഷ്യപ്പെട്ടു കണ്ടിട്ടില്ല. പിന്നെ അമ്മയുടെ അത്യപൂർവമായ ഏകാഗ്രത, അതാണ് പാർവതിയെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നത്. അതേപ്പറ്റി ചോദിച്ചപ്പോൾ മുഖത്ത് പതിവ് പുഞ്ചിരി തന്നെ. ഏറ്റവും ഏകാഗ്രത വേണ്ടത് കണക്കിലല്ലേ മോളെ? പണ്ടൊക്കെ എല്ലാ കണക്ക് കൂട്ടലുകളും നടന്നിരുന്നത് നമ്മുടെ മനസ്സിലല്ലേ? പിന്നീട് എത്രയോ കഴിഞ്ഞാണ് സഹായത്തിന് യന്ത്രങ്ങൾ എത്തിയത്. അമ്മ അമ്പലങ്ങളിലൊന്നും പോകുന്നത് കണ്ടിട്ടില്ല, നേർച്ചകളും നേരാറില്ല. അതേസമയം ഈ മഹാപ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ ചൈതന്യത്തിൽ വിശ്വാസവുമുണ്ട് അവർക്ക്. മനുഷ്യന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് അളക്കാനാവാത്ത മഹാപ്രപഞ്ചം. സന്ധ്യക്ക് കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് കാണാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അത് മുടക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും അമ്മയുടെ ഏകാഗ്രതയുടെ പുറകിൽ. അന്നത്തെ അനുഭവത്തെ പറ്റി നീലിമയോട് പറഞ്ഞപ്പോൾ അവൾ പതിവ് പോലെ പൊട്ടിച്ചിരിച്ചു. മണ്ടി പെണ്ണെ, പ്രായം എത്രയായിട്ടും നിന്റെ ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. പാർവതിയുടെ ചെവിക്കെ പിടിച്ചു തിരുമിക്കൊണ്ട് നീലിമ പറഞ്ഞു, നിന്റെ ഓരോ തോന്നലുകൾ നോൺസെൻസ്. പിന്നെ അവളുടെ ആ പൊള്ള ചിരി, ഹരിയാനയിലെ കാവൽ മാടങ്ങളിൽ മുഴങ്ങാറുള്ള ചിരി. പാർവതി വിചാരിച്ചതുപോലെ തന്നെ പുതിയൊരു കാര്യം അവളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നന്നേ പാട്. അത് അവൾ തന്നെ സമ്മതിക്കാറുമുണ്ട്. നീ കരുതുന്നത് പോലെയല്ല, ഒരാളെ പോലെ 7 പേര് കാണും ഈ ഭൂഗോളത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്ത്. അങ്ങനെ കേട്ടിട്ടില്ലേ നീ? ഒന്ന് അംബാലയിലാണെങ്കിൽ വേറൊരാൾ ഫിലാഡൽഫിയ, പിന്നെ റാസൽഗമയിൽ, ജോഹന്നാൽബർഗിൽ, മെക്സിക്കോയിൽ, ബെയ്ജിങ്ങിൽ, അങ്ങനെ അങ്ങനെ ലോകം മുഴുവനും. എന്നാലും ഒരെന്നാലുമില്ല. പക്ഷെ ഒരേ സ്ഥലത്ത് ഒരുപോലെ 2 പേരെ ഇതുവരെ കേട്ടിട്ടില്ല. അതും ഇങ്ങനെ നേർക്കുനേർ വരിക. ഓ, എന്തായാലും സുബേദ റുദ്ധം സിംഗിനെ പോലെ വേറൊരാളെ കാണാൻ പാടാണ്. അവൾ ചോദ്യത്തിൽ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ദാദാജി അല്ലാണ്ടാരാ? ഓ, കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ഇളയച്ചൻ ഹവീൽദാർ ബൽബീർ സിംഗിൽ നിന്ന് ഒക്കെ സെക്കൻഡ് വേൾഡ് വാർ പരാക്രമണങ്ങൾ. അന്ന് ബർമയിലായിരുന്നു അത്രേ അവരുടെ റെജിമെന്റ്. എത്ര എണ്ണത്തിലെ കൊന്നൊടുക്കിയോ ആവോ. ഡ്രോയിങ് റൂമിലെ പടം കണ്ടാൽ അറിയാം ആളുടെ വമ്പത്തം. ചിരിച്ചു വെച്ച കൊമ്പൻ മീശ, ചുവന്ന മുഖം. ഹൗ, ആ ഓർമ്മയിൽ സ്വന്തം നഷ്ടപ്പെട്ട് നീലം ഒന്ന് പിടഞ്ഞു. ആ ഹൗജി കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് അല്പമെങ്കിലും തെന്നുമാറിയത് അവളുടെ അച്ഛൻ മാത്രം. എഞ്ചിനീയറിംഗും പാസ്സായ അദ്ദേഹം ആദ്യം ജോലിയിൽ ചേർന്നത് നാട്ടിനടുത്തുള്ള ഒരു ഫാക്ടറിയിൽ, പിന്നീട് കുറെ കൂടി മെച്ചപ്പെട്ട പദവിയിൽ ഇവിടെ തന്നെ മറ്റൊരു ഫാക്ടറിയിൽ. അങ്ങനെയാണ് ആ കുടുംബം ഹരിയാന വിട്ടത്. അതുകൊണ്ട് തന്നെ പിറന്ന നാടിനെയും തങ്ങളുടെ പാരമ്പര്യത്തെയും പൂർവികരെയും പറ്റി

0: എത്ര വേണമെങ്കിലും ആവർത്തിക്കാൻ വലിയ താല്പര്യമാണ് അവൾക്ക്. അല്ലെങ്കിലും അതങ്ങനെയാണ്, പഴയ പോരാട്ടങ്ങൾക്ക് ഊറ്റം കൂടും. പണ്ടേ പോയവർക്കാണ് പെരുമ. കേട്ട കഥകളേക്കാൾ കേൾപ്പിച്ച കഥകൾക്ക് മിഴിവ് കൂടുതൽ. നേട്ടങ്ങളുടെ പെരുമയിൽ കോട്ടങ്ങൾ മറവിൽ പോവുക. സാധാരണ ചുവരിലെ ചിത്രങ്ങൾ തൂങ്ങുന്നവർ എപ്പോഴും ഹീറോകൾ. ഇതുപോലെ ഒരുപാട് പറയാനുണ്ട് അമ്മാമ്മയ്ക്കും വല്യമ്മാമയ്ക്കും. വല്യമ്മാമയെ പറ്റി ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും ചുമരിൽ തൂക്കുന്നയാൾക്ക് വലിപ്പം കൂടി വരുന്നത് പാർവതി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ അങ്ങേരുടെ നായ്ക്കും ആൾശേഷന്റെ ഉയരം കൂടുന്തോറും കണ്ണുകളിലെ ചോരച്ചുവപ്പും കൊരിയുടെ മുഴക്കവും കൂടുന്നു. കാതങ്ങൾ താണ്ടുന്ന കൊരിയെ പേടിച്ചു കള്ളന്മാർ ഭാണ്ഡം മുറുക്കി ഇവരുവിട്ടത്രേ. അങ്ങനെ വല്യമ്മാനും സുബേദ റുദം സിംഗും ചുവരിൽ കിടന്നു മത്സരിച്ച് മീശ പിരിക്കും തോറും ആരോടും പറയാതെ കാലം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. പാർവതിക്ക് ഉള്ളിലാകട്ടെ സംശയങ്ങൾ പെരുകുകയാണ്. തന്നെ പോലെ ആറ് പാർവതിമാരോ? അക്കൂട്ടത്തിൽ ഒരുവളി ആയിരിക്കുമോ അന്ന് പുഴവക്കത്ത് കണ്ടത്? പക്ഷെ അവൾ പെട്ടെന്ന് മറഞ്ഞുപോയതോ? അതൊരു മഴ കാഴ്ചയായിരുന്നോ? അന്നത്തെ വെപ്രാളത്തിൽ അവളുടെ കാലുകൾ നിലത്തും മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയില്ല. എന്തായാലും അഞ്ച് അനിയത്തിമാർക്കായി ഞാൻ ഒരിക്കലും മോഹിക്കില്ല. ശോ, വെറും അംഗത്തരം. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു. കഴിഞ്ഞ കാലത്ത് ഇത്തരം കെട്ടുകഥകൾ വിശ്വസിക്കാനാവുമോ? അമ്മാമ്മ പോലും ഇതൊക്കെ ചിരിച്ചു തള്ളുന്നു. പക്ഷെ നീലിമ പൊട്ടിയല്ല. അവൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല. തന്നെ പോലെ ഒരു പഞ്ചാബി പെണ്ണിനെ പീഡിപ്പിക്കുക എളുപ്പമല്ലെന്ന് അവൾക്ക് എപ്പോഴും പറയും. പോരാത്തതിന് ആ ഹൗജി കുടുംബത്തിന്റെ പാരമ്പര്യം, എഞ്ചിനീയറിംഗ് പാസ്സായി മിലിറ്ററിയിൽ ചേരണമെന്നാണ് അവളുടെ മോഹം. വെറും കമ്മീഷൻ ഓഫീസിൽ ആയാൽ പോരാ, എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് മിലിറ്ററി എഞ്ചിനീയറിംഗ് കയറി തന്നെ കയറണം. വേണ്ട സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ശ്രമിക്കണം. ബയോളജിയിലെ മാർക്കുകൾ വെച്ച് പണ്ടു മെഡിസിന് കിട്ടുമായിരുന്നെങ്കിലും അതിലൊന്നും താല്പര്യമില്ലായിരുന്നു അവൾക്ക്. ഡോക്ടർ പണിക്കുള്ള ക്ഷമ തനിക്കില്ലെന്ന് അവൾ സമ്മതിക്കാറുണ്ട്. ആ കൂട്ടുകുടുംബത്തിൽ സിഖുമാർക്ക് പുതമേ ഹിന്ദുമത വിശ്വാസികളും ഉണ്ടത്രേ. അതൊരു പുതിയ അറിവായിരുന്നു പാർവതിക്ക്. ഹരിയാനയിലെ ഗുസ്തി പരിശീലിപ്പിക്കുന്ന അഗാഡകൾ ലോക പ്രസിദ്ധമാണത്രേ. പെൺകുട്ടികളെ ഗുസ്തി പഠിപ്പിക്കുന്നുണ്ട്. പഴയകാല ഗുരുവായ ഗുരു ഹനുമാൻ ഇന്നും അവരുടെ കാണപ്പെട്ട ദൈവമാണ്. കയ്യിലൊരു ഗദ്ദയുമായി പലപ്പോഴും ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ അഗാഡ ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ അന്താരാഷ്ട്ര തലത്തിൽ വരെ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ജനിച്ച പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആ യാദവൻ 99 വയസ്സുവരെ ജീവിച്ചു. ശതകം പൂർത്തിയാക്കാനാകാതെ ഒരു റോഡ് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. നീലിമയും ഗുസ്തി പഠിപ്പിക്കാൻ വീട്ടുകാർ താല്പര്യമായിരുന്നുവെങ്കിലും അവളുടെ നോട്ടം എപ്പോഴും 400 മീറ്റർ ഓട്ടത്തിലും ഡിസ്കസ് ത്രോയിലുമായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ അവൾക്ക് സങ്കടമുള്ളൂ. പാട്യാലിയിലെ നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ കഴിഞ്ഞില്ല എന്നത്. സുഭാഷ് ബോസിന്റെ പേരിലുള്ള ആ സ്ഥാപനം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് സ്കൂൾ ആണത്രേ. സാരമില്ലെന്നേ പാർവതി ആശ്വസിപ്പിക്കാറുണ്ട്. പാട്യാലയിൽ കിട്ടിയില്ലെങ്കിലും ആർമിയിലും കാണുമല്ലോ. വലിയ സൗകര്യങ്ങൾ തലയാട്ടിയെങ്കിലും പാട്യാല അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഒന്നാണെന്ന് വ്യക്തമായിരുന്നു.
1: പാർവതി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് വിജന പ്രശാന്ത് എടയന്നൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:00

സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ

1969 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു കളിച്ചെല്ലമ്മ. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകിയ ഈ ഗാനം പാടിയത് പി ജയചന്ദ്രൻ.

1970 റിലീസായ ചിത്രമാണ് വിവാഹിത. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകിയ ഈ ഗാനം യേശുദാസ് പാടിയത്.

നിഴലാട്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനം സുശീല പാടിയത് വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ ഈണം. ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് 1970 ആണ്.

സിന്ദൂരച്ചപ്പ് എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്. 1971 തിയേറ്ററിൽ എത്തിയ ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ രചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ലങ്കാദഹനം എന്ന സിനിമ റിലീസായത് 1971. പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം നൃത്തശാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. 1972 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്.

രാജഹംസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ്റെ ഈണം. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
4: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ

ബാബുമോൻ എന്ന ചിത്രം 1975 തിയേറ്ററുകളിൽ എത്തിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകിയ ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്.

പൂവച്ചൽ ഖാദർ എ ടി ഉമ്മർ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചത്. 1981 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1982 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് പാളങ്ങൾ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഈ ഗാനം ഉണ്ണിമേനോനും വാണി ജയറാമും ചേർന്നാലപിച്ചത്.

ഭാഗ്യമുദ്ര എന്ന ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് 1967 യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ച ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി.

അർച്ചന ടീച്ചർ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം നൽകിയതാണ് ഈ ഗാനം വാണി ജയറാം പാടിയത്. 1981 തിയേറ്ററുകളിൽ ഈ ചിത്രം എത്തിയത്.

സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products: tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
1: Big exclusive studio Kannur of Simbolo and Collar. Other brands: Grand Force, Hootic, Vox Laminate.
0: Phone 9496420880,
1: 8111933600.
0: CM Vistara,
1: CM Vistara Nellunni.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 വായനശാല പുനഃപ്രക്ഷേപണം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. ഉച്ചയ്ക്ക് 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായന വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരി നേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധ ഇരമ്പം. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. CJP ജന്തർ മന്ദറിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഒരു മാസം തികഞ്ഞ ഇന്നലെ പാർലമെന്റിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ നടത്തിയ പ്രതിഷേധ മാർച്ച് മണിക്കൂറുകളോളം തലസ്ഥാനത്ത് പോർക്കളം സൃഷ്ടിച്ചു. ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും മർദ്ദനവും അഴിച്ചുവിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പെൺകുട്ടികൾ അടക്കമുള്ള യുവസംഘം പാർലമെന്റ് കവാടങ്ങൾക്ക് അരികിലെത്തി. മണിക്കൂറുകളോളം പാർലമെന്റ് കവാടങ്ങൾ അടച്ചിട്ട് സുരക്ഷാസേന കാവൽ നിൽക്കേണ്ട സ്ഥിതിയായി. 100+ CJP-ക്കാരെ കസ്റ്റഡിയിലെടുത്തു, പലർക്കും പരിക്കേറ്റു. മുതിർന്ന കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ചർച്ച നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ പിന്നീട് വിട്ടയച്ചു. നടപടിക്രമങ്ങൾ പാലിച്ച് ഇന്നലെ രാത്രി നോട്ടീസ് കൈമാറി വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. കർണാടകത്തിലെ കുടകിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് റാമിനെ കസ്റ്റഡിയിലെടുത്തത്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളികളടക്കം 4 ഇന്ത്യക്കാർ മരിച്ചു. ആകെ 10 പേരാണ് മരിച്ചത്. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി സൂത്രധാരരുൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെ കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് പിടികൂടിയത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി ഇടഞ്ഞ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച നടത്തി. വിവാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഇടപെട്ടാണ് കൂടിക്കാഴ്ച ഒരുക്കിയത്. നിയമനത്തിൽ പുനരാലോചനയുണ്ടാകുമെന്ന സൂചനയൊന്നും അലോഷ്യസിന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സർക്കാരിലും പാർട്ടിയിലും വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലോഷ്യസ് പ്രതികരിച്ചു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് മുൻകാല പ്രാബല്യം നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ വിമാനത്താവളം റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി വേഗത്തിലാക്കാൻ കലക്ടർ P വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി. റോഡ് കടന്നുപോകുന്ന സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുത്ത് മഹസർ തയ്യാറാക്കാനും വില നിർണയം നടത്താനും സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളണം. ഇതിനായി നിലവിലുള്ളതിനു പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന വനിതാ പോളിയിലേക്ക് ബുധനാഴ്ച മുതൽ ആൺകുട്ടികൾ എത്തും. 35 വർഷത്തിന് ശേഷം 1-ാം വർഷ ക്ലാസ് മുറികളിൽ ഇനി ആൺകുട്ടികളും പഠിക്കും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. 4 ബ്രാഞ്ചുകളിലായി 230 സീറ്റുകളിൽ 172 കുട്ടികളാണ് ഇതുവരെ പ്രവേശനം തേടിയത്. ഇതിൽ 58 പേർ ആൺകുട്ടികളാണ്. ഈ മാസം നടക്കുന്ന തത്സമയ പ്രവേശനത്തിലൂടെ കൂടുതൽ ആൺകുട്ടികൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ K-ഫോൺ ഇന്റർനെറ്റ് കണക്ഷന്റെ ബിൽ ഇനി ബന്ധപ്പെട്ട സ്കൂൾ അടക്കണമെന്ന് നിർദ്ദേശം. കണക്ഷന്റെ കാലാവധി പുതുക്കേണ്ട ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത്. തുടർന്നും K-ഫോൺ കണക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സ്കൂളുകൾ അറിയിക്കണമെന്നും ആവശ്യമുള്ള സ്ഥാപനങ്ങൾ കണക്ഷൻ പുതുക്കി ബിൽ സ്വയം അടച്ച് സേവനം തുടരണമെന്നുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് 6,000-ൽ അധികം സർക്കാർ സ്കൂളുകളിലാണ് കെഫോൺ കണക്ഷൻ നിലവിലുള്ളത്. PSC പരീക്ഷയിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും PSC നിയമന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. ആശങ്കകൾ പരിഹരിക്കാനാവുകയും എല്ലാവരും

റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണത്തിന് ബില്ലിനൊപ്പം സേവന ചാർജ് ഈടാക്കിയ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നോട്ടീസ്. രാജ്യത്തുടനീളം 41 സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 17 മാറ്റി. വിചാരണ കോടതി മാറ്റണമെന്നും ഒന്നാം സാക്ഷി മൊഴി നൽകിയത് തെളിവ് നിയമത്തിലെ 137 വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ അല്ലെന്നുമുള്ള പ്രതിഭാഗം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറി കണ്ണൂർ ജില്ലയിലും എത്തി. TO മോഹൻ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീല ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PN പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജരസീത് ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ കവാടയോഗങ്ങൾ നടത്തി. മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാലുബിൾ പ്രൊഫഷണൽ അവാർഡ് 3rd time നേടി മലയാളി. ചെറുവാഞ്ചേരി സ്വദേശി സുജിൻ നെല്ലാടത്താണ് മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാലുബിൾ പ്രൊഫഷണൽ അവാർഡ് ഇത്തവണയും കരസ്ഥമാക്കിയത്. ഇത് 3rd time ഈ ഉന്നത പുരസ്കാരം സുജിനെ തേടിയെത്തുന്നത്. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന DFOC കാർണിവൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടങ്ങി. 4 വേദികളിൽ 2 ദിവസമായാണ് പരിപാടികൾ. ദേശീയപാതയിലെ മൈലാട്ടിക്കും പെരിയാട്ടടുക്കത്തിനും ഇടയിലെ ബട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപം വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരിച്ചു. കുട്ടികളടക്കം 5 പരിക്കേറ്റു. 17 വയസ്സുകാരൻ 17 നിലകളുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മട്ടന്നൂർ വായന്തോട് LIC ഓഫീസിന് സമീപത്തെ ഷമീറ മൻസിലിൽ KP അനീഖാണ് മരിച്ചത്. കോറോ ഹെൽത്ത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട പ്രശ്നത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ പരിഹാരം. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 വേതനം കൂടി നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ മന്ത്രിക്ക് ഉറപ്പു നൽകി. ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും നൽകാമെന്നും അറിയിച്ചു. പിരിച്ചുവിട്ടവരിൽ 20% പേരെ കേരളത്തിന് പുറത്തെ ശാഖകളിൽ നിയമിക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തെങ്കിലും ജീവനക്കാർ താൽപര്യം പ്രകടിപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ചാല അടിപ്പാതയിലും സമീപത്തെ സർവീസ് റോഡുകളിലേക്കും ഗതാഗത കുരുക്കും അപകട ഭീഷണിയും പതിവാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അടിപ്പാതയിലെ പുതിയ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് യാത്രക്കാർക്ക് കൃത്യമായ ധാരണയില്ലാത്തതും ചിലയിടങ്ങളിലെ വൺവേ ലംഘനങ്ങളുമാണ് നിലവിൽ പ്രശ്നത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള 1600 സീരീസിലെ നമ്പറുകൾ സ്പാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ട്രൂകോളറിന് മാർഗനിർദ്ദേശവുമായി ടെലികോം നിയന്ത്രണ അതോറിറ്റി. പകൽ സമയം സൗരോർജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ശ്രീകണ്ഠപുരത്തെ പദ്ധതി പ്രദേശം മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. സിവിൽ പ്രവൃത്തികൾ സെപ്റ്റംബറോടെ പൂർത്തിയാക്കുമെന്ന് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് അധികൃതർ മന്ത്രിയെ അറിയിച്ചു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തളിപ്പറമ്പ് ചിറവക്ക് ഭാഗത്തുനിന്ന് 100 കഞ്ചാവും 25 kg നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അംഗദ് യാദവിനെ അറസ്റ്റ് ചെയ്തു. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതിനിടെ അയ്യൻകുന്നിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തതോടെ മലയോര മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആറളം പഞ്ചായത്തിൽ 2 6 ഡെങ്കിപ്പനിയും 3 മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ ഭാഗത്തുനിന്നും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 തടവും 1000 പിഴയടക്കാനും ശിക്ഷിച്ചു. ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന് ഏതാണ്ട് 482 കോടി രൂപ ലഭിക്കും. കഴിഞ്ഞ തവണ 405 കോടി രൂപയായിരുന്നു സമ്മാനം. റണ്ണറപ്പിന് 318 കോടി രൂപ ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 15 കോടി രൂപ പങ്കാളിത്ത തുകയായി ലഭിക്കും.

0: വിജയികൾക്ക് മോതിരവും ഫിഫയുടെ വകയുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരത്തിന്റെ ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് ജേതാക്കളാകുന്ന ടീമിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ടാകും. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം തിങ്കളാഴ്ച ചുമതലയേറ്റു. US രാജ്യം ഇപ്പോൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേക്കിയാൻ. ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന മേഖല ഉൾപ്പെടെ ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കുമേൽ US ആക്രമണം ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് യമനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹൂതി വിമതർ. ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ പുതിയ തലവനായി ഖലീൽ അൽ ഹയ്യയെ തെരഞ്ഞെടുത്തതായി സംഘടന ഇന്നലെ അറിയിച്ചു. ഇംഗ്ലണ്ട് ടീമിന്റെ ഇതിഹാസ താരവും പരിശീലകനും രണ്ട് തവണ ബാലൻ ദ്യോർ ജേതാവുമായ കെവിൻ കീഗൻ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: HSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ സേതുവിന്റെ പെൺമനസ്സുകളിലൂടെ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ചാവടി.
2: അപ്പോഴും കാണുക തന്നെയാണ് അമ്മുക്കുട്ടി. ചാവടിയുടെ അരത്തിണ്ണയിൽ തൂണം ചാരിയിരിക്കുമ്പോൾ അവളുടെ നോട്ടം തൊടിയും മുൾവേലികളും കിഴക്കൻ പാടങ്ങളും കടന്ന് ദൂരെയെങ്ങോ ചെന്ന് വീഴുന്നു. അതിനു പുറകെ പോയി എത്തിപ്പിടിക്കാൻ പണിപ്പെടുകയാണ് മൂപ്പൻ. അന്നേരം അവളുടെ കണ്ണുകളിലെ ആ പുതിയ തിളക്കവും കവളത്തെ എണ്ണമിനുപ്പും തീരെ മനസ്സിലാവുന്നില്ലല്ലോ മൂപ്പന്. മറുവാക്കില്ലാത്ത എന്തും ഏറ്റുവാങ്ങാറുള്ള കണ്ണുകളിൽ ഇപ്പോൾ അനാവശ്യമായ ഏതോ ചില പുതിയ തോന്നലുകളുടെ ചോരപ്പാടുകൾ, അകലങ്ങളിലെ ഏതോ കാഴ്ചകൾ അവൾ തനിച്ചു കാണുന്നതുപോലെ. അമ്മുക്കുട്ടിയെ അമ്മൂട്ടിയെന്ന് തന്നെ വിളിച്ചു കുലുക്കിയപ്പോഴും നുള്ളിയപ്പോഴും അവളുടെ ചുണ്ടുകളിൽ ഒരലസമായ പുഞ്ചിരി മാത്രം. ഒടുവിൽ മുൻപേ പോയവരെ പോലെ ഈ അമ്മുക്കുട്ടിയും കിനാവ് കാണാൻ തുടങ്ങിയിരിക്കുന്നല്ലോ, മൂപ്പൻ വേവലാതിയോടെ ഓർത്തു. അതും അവൾക്കെന്നേ വിലക്കപ്പെട്ട ഏതോ പുറം കാഴ്ചകൾ. എന്തേ അമ്മൂട്ടി, മൂപ്പൻ മയത്തിൽ ചോദിക്കുകയാണ്. ഒന്നും പറയുന്നില്ല അമ്മുക്കുട്ടി. വെറുതെ തല കുടയുമ്പോൾ അവളുടെ നാവ് ഒരിഴജന്തുവിനെ പോലെ വായ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. വീണ്ടും ചോദിക്കുകയാണല്ലോ മൂപ്പൻ. എന്തേ അമ്മോ, അവൾ നാവ് വളച്ച് ഒരുതരം ഒച്ചയുണ്ടാക്കി. അപ്പോൾ ഇതിനു മുമ്പ് ഇതേ ചാവടിയുടെ ഇറയത്തിരുന്ന് കണ്ണുകൾ വിടർത്താൻ നോക്കിയ വേറെ ചില മുഖങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. ഇത്രയും ചന്തമില്ലാത്ത മുഖങ്ങൾ, ഇത്രയും വലുതാകാത്ത കണ്ണുകളും. പക്ഷേ അവരുടെ മുഖങ്ങളിൽ അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ഉരുണ്ടുകൂടാൻ അവസരം കൊടുത്തിട്ടില്ല.

കേട്ടിട്ടില്ല ഒരിക്കലും. ചാവടികൾക്ക് നാവുകൾ പതിവില്ല, കണ്ണും കാതും കുറച്ചു മാത്രം. അതുകൊണ്ട് മുൻപേറായി തന്നെ അത്തരം വേണ്ടാത്ത പുറംകാഴ്ചകൾക്കൊക്കെ തടയിട്ട് നാലു ചുറ്റും ഒന്നരയാൾ പൊക്കമുള്ള മുൾവേലികൾ തീർത്ത് എന്നോ ഇവളെ ഈ ചാവടിക്കകത്ത് കുടിയിരുത്തുമ്പോൾ ഇങ്ങനെയൊരിടങ്ങേറ് ഒരിക്കലും കാത്തതല്ലോ. ഏതൊക്കെയോ പുതിയ കാഴ്ചകൾ അവളുടെ മുഖത്ത് മിന്നിമറയുന്നത് കാണാനാവുന്നുണ്ട് മൂപ്പന്. എന്തേയമ്മോ, ഒന്നുമില്ല മൂപ്പ, എന്നാലും എന്തൊക്കെ ഉണ്ടല്ലോ മൂട്ടി. ലേശം കഴിഞ്ഞപ്പോൾ അവളെന്തോ ഓർത്തും മെല്ലെ പറയുന്നത് കേൾക്കായി. ഇപ്പോൾ ഞാൻ കാണുവാണല്ലോ മൂപ്പ. എന്തേ എന്തേ അമ്മൂട്ടി, കണ്ണൻകുട്ടി മൂപ്പൻ പരിഭ്രമത്തോട് ചോദിക്കുന്നു. എന്തൊക്കെയോ എന്തൊക്കെയോ മൂപ്പ. അപ്പോൾ അവളുടെ മുഖത്ത് ഏതോ ചില പുതിയ കാഴ്ചകളുടെ പരിചയക്കേടും വേവലാതി. എന്നുവെച്ചാ എനിക്കൊരു നിശ്ചയമില്ല മൂപ്പ, ഒക്കെ എന്തോ പോലെ. അവളുടെ വല്ലാതെ വലിപ്പം വെക്കുന്ന കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി ആ കാഴ്ചകളെ തോണ്ടിയെടുക്കാൻ നോക്കുകയാണ് മൂപ്പൻ. അപ്പോൾ അമ്മുക്കുട്ടിക്ക് ചെറിയൊരു ചിരി വരുന്നുണ്ട്. ഇതൊക്കെ മൂപ്പന്മാർക്ക് പറയാത്ത കാഴ്ചകൾ, തന്നെ മാത്രം തേടി വരുന്ന കാഴ്ചകൾ. അതോടെ മൂപ്പന്റെ വല്ലായ്മ ഇരട്ടിക്കുകയാണ്. തനിക്കു പോലും അടർത്തിയെടുക്കാൻ മേലാത്തത്ര പശിമയോടെ പതിഞ്ഞുകിടക്കുന്ന കാഴ്ചകളോ ഇവളുടെ കണ്ണുകളിൽ. അപ്പോൾ പതിവ് പോലെ അവളുടെ നീണ്ട കണ്ണുകളിൽ ഉമ്മ വയ്ക്കാനാവുന്നില്ല മൂപ്പന്. കവളത്തൊന്ന് തൊട്ട് തലോടാൻ പോലും തോന്നുന്നില്ല. ആ കണ്ണുകളിലെ വിചിത്രമായ തിളക്കം അത്ര കണ്ട് അകറ്റി നിർത്തിയിരിക്കുകയാണ് അയാളെ. അതേ ഇരിപ്പിരിക്കുകയാണ് അമ്മുക്കുട്ടി. മുഖത്താകെ ഒരു ഉറപ്പില്ലായ്മയുടെ പന്തികേട്. അപ്പോഴും എന്തെന്ന് ചോദിക്കാനാവുന്നില്ലല്ലോ മൂപ്പന്. ആണ്ടുകൾ മൂന്ന് നാല് കഴിഞ്ഞിരിക്കുന്നു ഇവളെ ഇവിടെ കുടിയിരുത്തിയിട്ട്. രാപ്പകലുകളുടെ എണ്ണങ്ങൾ തന്നെ മറന്നുപോയ നാളുകൾ. വേലങ്കുളം കാലിച്ചന്തയിൽ മേടവിഷുവിന് കന്നുവാങ്ങാൻ പോയ സിൽബന്തികളുടെ ഒപ്പം കൂടിയ പൊരുത്തുകാരൻ തുപ്രൻ. കാക്കക്കണ്ണും ഇത്തിരി കന്നത്തരവുമുള്ളവൻ. മടങ്ങുമ്പോൾ അവൻ കൂടെ കൂട്ടിയ പെണ്ണുകൾ. മുഴുത്ത ഉരുക്കളുടെ മുമ്പിലായി നടുവിലായി മെലിഞ്ഞു തൊടുത്ത് അവളെ നിർത്തിയപ്പോൾ തുപ്രന്റെ മുഖത്ത് ഒരു വെടലച്ചിരി വിരിഞ്ഞു നിന്നു. മൂപ്പന്റെ മുഖത്തെ തെളിച്ചക്കുറവ് കണ്ടിട്ടാവാം പിച്ചാത്തിത്തുമ്പുകൊണ്ട് പിന്തല ചൊറിഞ്ഞുകൊണ്ട് തുപ്രൻ പറഞ്ഞു, രക്ഷക്കുറവുണ്ടാ മൂപ്പ. പിന്നെ കർക്കടകക്കോളില് വേണ്ട പോലെ ദേഹരക്ഷ ചെയ്താൽ അതിന്റെ മിനുക്കം എക്കാലത്തേക്കും കാണൂലോ. ഒരു മഴക്കാലം കഴിഞ്ഞു, കർക്കടകം പോട്ടെ, ഇക്കൊല്ലത്തെ ചിങ്ങം വെളുക്കണത് ഇവിടത്തെ ചാവടി നിന്നായിരിക്കും. അപ്പോൾ വീണ്ടും വരണുണ്ട് തുപ്രൻ പുതുപാർപ്പിന്റെ ഗുണവിചാരങ്ങൾ അറിയാൻ. ഇത്തിരി മാറി മുഷിഞ്ഞുരഞ്ഞ ഉടുപുടവുകൾക്കുള്ളിൽ അങ്ങനെ കാറുമൂടി നിൽപ്പായിരുന്നു അമ്മുക്കുട്ടി. ആകെ ഒരു ഇണക്കക്കുറവ്. ഓർക്കാപ്പുറത്ത് കൂട്ടം പിരിഞ്ഞു പോന്നതിന്റെ അങ്കലാപ്പും പരവേശവും മുഖത്ത്. ഉടലിലാകെ മേടവേനലിന്റെ വിയർപ്പും വിങ്ങലും യാത്രയുടെ പൊടിപടലങ്ങൾ. ഒക്കെ ഒരു യോഗം തന്നെയാണേ, കൃത്യമായിട്ട് എന്റെ മുമ്പിൽ തന്നെ വന്ന് ചാടുമായിരുന്നല്ലോ ഓള് പറഞ്ഞു വെച്ചതുപോലെ, തുപ്രൻ ഒച്ചതാഴ്ത്തി പറഞ്ഞു. കണ്ടപ്പോ കണ്ണെടുക്കാൻ തോന്നിയില്ല ഇത്തിരി നേരത്തേക്ക്. കൈമറിഞ്ഞു പോവാതെ അങ്ങനെ വട്ടം ചുറ്റി നിന്നു. ഇവളുടെ തുണക്ക് നിന്ന ആങ്ങള ചെറുക്കനാണെങ്കിൽ നല്ല പൂസ്. കണ്ണി കണ്ട പാണ്ടികൾ കൊണ്ടുപോയി നശിക്കണ്ടല്ലോ എന്ന് കരുതി. മൂപ്പനാണെങ്കിൽ അങ്ങോട്ടൊന്നും നോക്കുന്നതേയില്ല. പുതുവരവായ മുന്തിയ രണ്ട് കന്നുകളുടെ നെറ്റിയിലും താടയിലും അരുമയോടെ തലോടിക്കൊണ്ട് മൂപ്പൻ തുപ്രനോട് പറഞ്ഞു, ഇക്കുറിയത്തെ ചന്ത മോശമില്ലാന്ന് തോന്നണല്ലോ തുപ്രാ. ഒക്കെ നല്ല ലക്ഷണം തികഞ്ഞ നാടൻ ജനുസന്നെ. അല്ലെങ്കിലും ലക്ഷണ പെശകുള്ള വല്ലതിനെയും കെട്ടിവലിച്ച് ഞാൻ ഈ പടി കടക്കുവോ? തുപ്രൻ അങ്ങനെ പറഞ്ഞത് അമ്മുക്കുട്ടിയുടെ എവിടെയോ ഒക്കെ കണ്ണുറപ്പിച്ചുകൊണ്ടായിരുന്നു. തൊഴുത്തിൽ നിൽക്കണ അവറ്റുകളുടെ വർക്കത്തന്നെയാണോ കുടുംബത്തിൻ്റെയും? അതേല്ലോ, തൊഴുത്തു മാത്രമല്ല ചാവടിയും. നെറ്റിയിൽ എണ്ണം പറഞ്ഞൊരു ചുട്ടി. നീണ്ടു കറുത്ത കണ്ണുകളുടെ കോണിൽ ഓരോ നേർത്തുള്ളി. അറ്റം ലേശം കൂർത്ത് ഉള്ളിലേക്ക് വളഞ്ഞ ഒത്ത കൊമ്പുകൾ. മെഴുക്കുമയം തീരെയില്ലാത്ത മുതുകിലൂടെ കൈപ്പത്തി ഓടിക്കുകയാണ് മൂപ്പൻ. നല്ല കാച്ചിയ പൊന്നിൻ്റെ നിറമുള്ള രോമങ്ങൾ ജട പിടിച്ചു കിടക്കുന്നു. കുളിർക്കിയൊന്ന് എണ്ണ തേപ്പിച്ച് തോട്ടിലേക്ക് ഇറക്കുക തുപ്രാ, മൂപ്പൻ പറഞ്ഞു. വെള്ളം കണ്ടിട്ട് തോനെ നാളായിന്ന് തോന്നുന്നു. അതെ അതെ, തുപ്രന്റെ ചുണ്ടുകൾക്കിടയിൽ ഇപ്പോഴും അതേ അഴുക്കു പിടിച്ച ചിരി തന്നെ. മുറുക്കാൻ ചണ്ടി തുപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു, യാത്രയായിരുന്നില്ലേ ഇത്രയും ദിവസവും. എന്തായാലും ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ നിന്നോളണമെന്ന് ചട്ടം കെട്ടിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഉത്തരത്തിലിരിക്കണ ആ പഴയ വെള്ളിച്ചൂരലിൻ്റെ കാര്യവും. എന്നിട്ടും തെളിയുന്നില്ല മൂപ്പൻ്റെ മുഖം. നല്ല ചൊവ്വുള്ള പുതിയ ഉരുക്കളെ കാണുമ്പോഴുള്ള ആ പഴയ കൗതുകം പോലും ഇല്ല ആ കണ്ണുകളിൽ. ഈ ഇടപാടിൽ മൂപ്പൻ കലശലായി പ്രസാദിച്ച് മടിശീലഴിക്കുമെന്ന് നിരീക്ഷിച്ചത് തെറ്റ്. തുപ്രൻ പേനാക്കത്തിയുടെ തുമ്പുകൊണ്ട് ഇക്കുറി ചൊറിഞ്ഞത് പിൻകഴുത്തിലാണ്. മേടവേനൽ വിങ്ങി നിന്ന് പുറത്തെ ചൂടുകുരുക്കൾക്കിടയിലൂടെ വിയർപ്പ് ചാലിടുകയാണ്. ഒന്നും പറഞ്ഞില്ല മൂപ്പൻ. ഓ, അതേ താല്പര്യമില്ലായ്മ തന്നെ. അവൾ നിൽക്കുന്ന മൂലയിലേക്ക് ഒന്ന് പാളി നോക്കുന്നത് കൂടിയില്ല. എത്രയായാലും കൂട്ടം പിരിച്ച് ഇത്രണം വരെ തെളിച്ചു കൊണ്ടെന്നില്ലേ. കുറച്ച് ദിവസം നിന്നോട്ടെ ഇവിടെയൊക്കെ തന്നെയായിട്ട് അല്ലേ? തുപ്രൻ ചൂണ്ടയിടുകയായിരുന്നു. പാളകീറുന്ന മട്ടിലുള്ള ആ പതിവ് മുരൾച്ച പോലും ഇല്ല മറുപടിയായി. ഒരു നീണ്ട കോട്ടുവായിൻ്റെ ഇടമുറിഞ്ഞപ്പോഴേക്കും തുപ്രൻ രണ്ട് ചുവട് പിന്നോട്ട് വെച്ച് അടക്കം പറഞ്ഞു.

ചിലപ്പോൾ വയറുനിറയാഞ്ഞിട്ടാവും ഈ ഏറ. നാല് കൊള്ളാവുന്നവർ കൈ പെരുമാറി ശീലമില്ലല്ലോ. അതിൻ്റെ ഇണക്കക്കുറവ് കാണുന്നു വയ്ക്കുക. ആദ്യമായിട്ടല്ലേ പുഴതാണ്ടി അതിരി കടക്കണതും. വാല് പൊക്കിപ്പിടിച്ച് ഈറ്റത്തിൻ്റെ വിരിവിലേക്ക് തന്നെ തുറച്ചു നോക്കുകയായിരുന്നു മൂപ്പൻ. രക്ഷയുടെ കുറവ് അസലായിട്ടുണ്ട്, സംശയമില്ല, മൂപ്പൻ പറഞ്ഞു. ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറയാൻ ചാമിയോട്. തെല്ലൊന്നു പകച്ചുപോയി തുപ്രൻ. അയാളുടെ കണ്ണുകളിൽ വീണ്ടും ഒരു വെടിപ്പില്ലാത്ത ചിരി തെളിഞ്ഞു. എല്ലായിടത്തും ഇവിടത്തെ ഒരു കണ്ണുണ്ടാവണത് നല്ലത് തന്നെ. ഒന്ന് ഇണങ്ങിക്കിട്ടണത് വരെ മതിയല്ലോ. ശരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, അസലും ആണിക്കാണ്. ഇനി അന്തിക്ക് വിളക്ക് വേണ്ടി വരില്ല ചാവടിയിൽ. ഇത്തവണ ഏതാണ്ട് ഒരു പാതി മുരൾച്ച കേട്ടതുപോലെ തോന്നി തുപ്രന്. അല്ല, ഇനി ഇഷ്ടമായില്ലാന്ന് വെച്ചാ കർക്കിടകം വരെ കാക്കണ്ടാട്ടോ. ഞാൻ വരണുണ്ട് ഈ വഴി അടുത്ത ചന്തയ്ക്ക്. അതേവരെ നിന്നോട്ടെ ഇവിടുത്തെ ചാവടിയിൽ. എത്രയായാലും പുഴതാണ്ടി ഇത്രയും വരെ പോന്നതല്ലേ. അപ്പോഴാണ് മൂപ്പൻ അമ്മുക്കുട്ടിയെ അല്പം കാണുന്നത് തന്നെ. അതും ശരിക്കുള്ള കണ്ണുകൊണ്ടല്ലാതെ വെറുമൊരു ഒഴുക്കൻ കാഴ്ച. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അമ്മുക്കുട്ടിക്കും അയാളെ ഒരു നോക്ക് കാണാനായത്. കറുത്തിരുണ്ട്, പൊക്കം കുറഞ്ഞ്, ലേശം നരകയറി തുടങ്ങിയ കുറ്റിത്തലമുടി, കൂട്ടുപുരികങ്ങൾക്ക് താഴെ ചാമ്പൽ മൂടിയ ഒട്ടും കനിവില്ലാത്ത കണ്ണുകൾ, കഴുത്തിൽ മുഴുത്ത പുലിനഖമാല, വലത് കൈയിൻ്റെ ഉയരത്തിൽ പത്തി നിവർത്തിയ ചുറ്റുവളയം, തെങ്കാശിയിൽ നിന്നോ മറ്റോ വന്ന മുടി പറ്റ വെട്ടിയ നെറ്റിയിൽ വടുവുള്ള കന്നുപൂട്ടുകാരൻ്റെ എരിഞ്ഞു പിടിക്കുന്ന കണ്ണുകളും ആ വൃത്തികെട്ട ചൂളം വിളിയുമൊക്കെ അവൾ എന്നേ മറന്നിരിക്കുന്നു. കെട്ടനോട്ടങ്ങൾ കണ്ടാലറിയാം ആണുങ്ങളുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് തന്നെ മൂപ്പന് അവൾ കൊടുത്ത മറുനോട്ടം എന്തോ മാതിരിയായിരുന്നു. തെല്ലൊരു രസക്കേടോടെ മൂപ്പൻ ഒന്ന് ആഞ്ഞു തിരിഞ്ഞപ്പോൾ ഒറ്റമുണ്ടിനിടയിൽ പട്ടുകോണകത്തിൻ്റെ അതിരുകൾ കാണായി. പിടിക്കാണ്ടു വരില്ല, പുള്ളിപ്പശുവിൻ്റെ താടയ്ക്ക് തലോടിക്കൊണ്ട് തുപ്രൻ സ്വയം പറഞ്ഞു. മോശാവാറില്ല തുപ്രൻ്റെ കണ്ണൊരിക്കലും. അങ്ങനെ മേട വിഷുവിന് എങ്ങനെയോ വന്ന് കയറിയവൾ ഈ അമ്മുക്കുട്ടി. തുപ്രൻ പറഞ്ഞത് എത്രയോ നേരായിരുന്നു. അന്നത്തെ ഇടന്തടിച്ചു നിൽപ്പിന് ശേഷം ഒന്ന് ഇണങ്ങിക്കിട്ടാനായിരുന്നു പാട്. അടുക്കാൻ നോക്കുമ്പോഴൊക്കെ അകലം താനേ കൂടുന്നത് പോലെ. ഓരോ തവണയും ഓരോ മുഖവും ഓരോ പെരുമാറ്റവും. അടുത്തു ചെല്ലുമ്പോൾ പേടിയേക്കാൾ കൂടുതൽ എന്തോ അരുതായിക. മൂപ്പനേറെ പകച്ചുപോയ നാളുകൾ. ജ്യോത്സ്യന്മാരും കർമ്മികളും ആദ്യമായിട്ട് ഈ പടി കടന്നു വന്നത് അതിനുശേഷം. അവരുടെ ചുണ്ടുകളിലാണെങ്കിൽ ഏതോ ഒരുമാതിരി വശമില്ലാത്ത ചിരികൾ. നന്നേ പ്രായം ചെന്ന ഒരു തിരുമേനി മാത്രം ഗുണദോഷിച്ചു. അത്രയ്ക്ക് അങ്ങടെ ഭ്രമം വേണ്ടാട്ടോ കണ്ണൻകുട്ടി. ചാവടിയും വീടും എന്നും രണ്ടെന്നെ ആയിരുന്നല്ലോ തനിക്ക്. വെറും കമ്പാച്ച എനിക്ക് മനസ്സിലാവും. ഇത്തിരി കഴിയുമ്പോഴേക്കും അതങ്ങട അടങ്ങൂല്ലോ. പക്ഷെ ഇതൊരു തരം ഐശ്വര്യമില്ലാത്ത തോറ്റുകൊടുക്കൽ തന്നെ. അതിനുള്ള കോളോട്ട് കാണുന്നില്ല അപ്പുറത്ത്. അപ്പോൾ ഒരയഞ്ഞ ചിരി ചിരിച്ചു. ഉള്ളു പിടിച്ചിട്ട് കിട്ടണില്ല എന്ന് പറയാൻ നന്നേ മടിയുണ്ടായിരുന്നു. പോകുമ്പോൾ തിരുമേനി പറഞ്ഞു വെച്ചു, ഏലസും യന്ത്രവും ഒക്കെ ആവാം, എന്നാലും ഒരാളുടെ മനസ്സ് പിടിക്കുക എന്ന് വെച്ചാൽ അതത്ര എളുപ്പാറ്റം ആണടോ. അകലം കുറഞ്ഞു വന്നത് പതിയെ പതിയെ. ആദ്യമേ അവൾ പറഞ്ഞു വെച്ചു, കാര്യമൊക്കെ ശരിയെന്നെ, ഒരിക്കലും ഒന്നും ചോദിക്കരുത് എന്നെ പറ്റി. എന്തേ അമ്മൂട്ടി, വേണ്ടെന്ന് തന്നെ ചോദിച്ചാൽ പിന്നെ അമ്മൂട്ടി ഉണ്ടാവില്ലല്ലോ ഇവിടെ. മൂപ്പനൊന്ന് ചുരുണ്ടു. അവളെ പ്രസാദിപ്പിക്കാനായി പുതിയ വാക്കുകൾ തേടിപ്പോയി. ആ ചാവടി ഒരിക്കലും കേൾക്കാത്തത്ര ഇനിമയുള്ള വാക്കുകൾ. ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും അമ്മുക്കുട്ടിയുടെ മുഖത്ത് പലപ്പോഴും എന്തൊക്കെയോ പാട കിട്ടുന്നത് കാണാമായിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത കുറെ കനത്ത പാടകൾ. എനിക്ക് മനസ്സിലാവണില്ലല്ലോ മൂപ്പ ഇതൊക്കെ, അവളൊരിക്കൽ പറഞ്ഞു. ഏത്? എല്ലാം ഒക്കെ എന്തോ പോലെ. ഒന്നും മനസ്സിലാക്കാൻ നോക്കാണ്ടിരിക്കാവും നല്ലത് അമ്മൂട്ടിയെ. ഒരുപാട് മനസ്സിലായാൽ അവൾ തന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് ഭയപ്പെട്ടതുപോലെ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. അതിൽ കൂടുതൽ എന്താപ്പോ തനിക്ക് മനസ്സിലാക്കേണ്ടത്? പക്ഷേ തങ്ങൾക്കിടയിലുള്ള ഏതോ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് അവൾ ഇടയ്ക്കൊക്കെ തുറച്ചു നോക്കുന്നത് അയാൾക്ക് കാണാനായില്ല. ചെന്നിക്കു മുകളിലെ താരണപ്പൊറ്റകളിലൂടെ അവൾ നഖമോടിച്ചപ്പോൾ അയാൾ ഇക്കിളിപ്പെട്ട പോലെ ചിരിച്ചു. ഒടുവിൽ ഇത്രയും കാലം കൂടിയിട്ട് താനിപ്പോൾ ഒരാൾക്ക് ഒരേ സമയം പലതുമാകുന്നത് പോലെ. ഉറപ്പ് വരുന്നില്ല ഒന്നിലും. അതുകൊണ്ട് ഒരിക്കൽ നേരിട്ട് തന്നെ ചോദിച്ചു, അപ്പോൾ ഞാൻ നിനക്ക് ആരാ അമ്മൂട്ടിയെ? ചാവടിയുടെ പിൻവരാന്തയിൽ നിറഞ്ഞ ആകാശത്തിൻ്റെ വെണ്മയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവളുടെ മടിയിൽ കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ. അവൾ പതിവ് പോലെ ഒന്നും പറഞ്ഞില്ല. അകലത്തുനിന്ന് വളരെ നേരത്തൊരു ചിരി തന്നെ തേടി വരുന്നത് അയാൾക്കൊട്ട് കാണാനായതുമില്ല. തുപ്രൻ പറഞ്ഞത് നേരായിരുന്നു. കർക്കിടകം തീർന്നു. ചിങ്ങം വെളുത്തപ്പോഴേക്കും അവൾ പാർത്ത ചാവടിക്ക് നാലു ചുറ്റും പൂത്തുലഞ്ഞു കഴിഞ്ഞിരുന്നു. അതോടെ കേട്ടറിഞ്ഞ് ഒരു കണ്ണു കാണാനായി ചില പഴയ കൂട്ടരും മുമ്പൊന്നും ഈ പടി കടക്കാത്ത സന്തുബന്ധുക്കളും വന്നെത്തുകയായി. അപ്പോൾ മുറ്റത്തെ നനഞ്ഞ മണലിൽ പ്ലാശിൻ കൊമ്പുകൊണ്ട് ഒരു നീണ്ട വരവരച്ചിട്ട് തെല്ലൊരു പരിചയക്കേടോടെ മൂപ്പൻ ചോദിച്ചു, ആരാവോ, എവിടുന്നാവോ? കണ്ണൻകുട്ടി, ഇത് ഞങ്ങളല്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ? അന്നേരം മരയഴികൾക്കിടയിൽ കൂടി രണ്ട് കരിങ്കണ്ണുകൾ നീണ്ടുവരുന്നത്

അപ്പോൾ തന്നോട് തന്നെ ഒന്ന് കനത്തിൽ മൂളുകയാണ് മൂപ്പൻ. ഇവൾ എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം അമ്മുക്കുട്ടി. ആരും കാണണ്ടല്ലോ ഇവളെ, ആരും കേൾക്കണ്ടല്ലോ ഇവളെ. പിച്ചിപ്പൂവിൻ്റെ മണമാണ് മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. വേനലിൽ മുരിഞ്ഞ മണൽത്തരികളിൽ ഉപ്പൂറ്റികൾ വട്ടം തിരിയുന്നു. കഴുത്തുകൾ അറിയാതെ നീണ്ടുപോകുന്നു. വേണ്ട വേണ്ട, ദാ ആ വര കണ്ടില്ലാന്നുണ്ടോ? വേണ്ട, ദാ ആ വര കണ്ടില്ലാന്നുണ്ടോ? മൂപ്പൻ്റെ മുഖം ഇരുളുന്നു, കണ്ണുകൾ എരിയുന്നു. ഞങ്ങൾ ഒരു നോക്ക് കണ്ടുവച്ചാൽ എന്താടോ ഒരു കുഴപ്പം? തേഞ്ഞു പോണ സാധനമൊന്നുമല്ലല്ലോ. എത്രയായാലും അതൊരു ഖ്യാതിയാവില്ലേ തനിക്ക്? അങ്ങനെ ഒരു കാഴ്ചയും ഖ്യാതിയും വേണ്ടെങ്കിലോ ഇവിടെ? കുരുത്തുകയറുന്നു ഒച്ച. മൂപ്പൻ പ്ലാശിൻ കൊമ്പുകൊണ്ട് മരയഴികളിൽ മൂന്ന് തവണ തട്ടിയപ്പോൾ ആ കരിങ്കണ്ണുകൾ എങ്ങോ കാണാതായി. ഇനി താൻ ഞങ്ങളുടെ അങ്ങോട്ട് വാ, കാഴ്ചകൾ കാണാൻ. തെല്ലൊരു ചുരുക്കോടെ നാലു ചുറ്റും കേൾക്കാവുന്ന കുശുകുശുപ്പോടെ പഴയ കൂട്ടുകാർ, പഴയ ഇഷ്ടക്കാർ പടികടന്നു പോയപ്പോൾ മൂപ്പൻ ശ്വാസമൊന്ന് അയച്ചുവിട്ടു. കരക്കാരുടെ കാഴ്ചവട്ടത്തിൽ നിന്ന് ഒരാളെ മറച്ചു നിർത്തുന്നതിലെ ബദ്ധപ്പാട് അറിയാത്തതല്ല. മുമ്പുണ്ടായിട്ടുണ്ട് പഴയ സെറ്റുകാരുടെ ഓർക്കാപ്പുറത്തുള്ള ഇത്തരം വരവും പിണങ്ങിപ്പോക്കും. പക്ഷേ അതൊക്കെ ജനുസ് വേറെ. ഇവൾ ഒരേ ഒരു അമ്മുക്കുട്ടി. തുപ്രനെപ്പോലും പിന്നെ ഇപ്പടി കടത്തിയിട്ടില്ല. അവൻ്റെ കണ്ണ് കാക്ക കണ്ണ്, പല മൂപ്പന്മാർക്ക് വേണ്ടിയും കാണുന്ന കണ്ണ്. കണ്ണുകൾ തിരുമിയുടയ്ക്കുകയാണ് മൂപ്പൻ. തനിക്കും ഈ തൊടികൾക്കുമപ്പുറമുള്ള കാഴ്ചകളൊന്നും തീരെ കണ്ടവളല്ലോ ഇവൾ, ഈ അമ്മുക്കുട്ടി. പൂരവും വേലയും കർക്കിടകവും വൃശ്ചികവുമൊക്കെ ഇതിനപ്പുറം ദൂരെ എവിടെയോ താൻ പോലും നേരാം വണ്ണം കണ്ടു തീർത്തിട്ടില്ല ഇനിയും അവളെ. ഓരോ സമയത്തായി ഓരോ താപ്പിൽ ഇത്തിരീശ ഇത്തിരീശ മാത്രം ഒരമ്മുക്കുട്ടി. ആ അമ്മുക്കുട്ടിയാണിപ്പോൾ വെറുതെ കുത്തിയിരുന്ന് വേണ്ടാത്ത ഓരോന്നൊക്കെ കാണുന്നതും അതും ഇതും പറയുന്നതും. കുറ്റിത്തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ആന്തലോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അയാൾ. പൊടുന്നനെ അമ്മുക്കുട്ടി പറയുന്നത് കേട്ടു. വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. എന്തേ അമ്മുട്ടിയെ, ഒക്കെ എന്തേ? ഇപ്പോൾ എന്തോ പോലെ അന്തിച്ചു പോവുകയാണ് മൂപ്പൻ. ഇത് അമ്മുക്കുട്ടിയുടെ ഒച്ചയല്ലോ, അവളിലൂടെ വേറെ ആരോ ചാട്ടുളി എറിയുകയായിരുന്നു. എന്താവോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? മൂപ്പന് തുടരാനാകുന്നില്ല. കണ്ണുകൾ കടയുന്നു, തൊണ്ട ചൊറിയുന്നു. അവളുടെ മുഖത്തിന് കറ പിടിക്കുന്നത് പോലെ. പാണ്ഡിപ്പശുക്കളുടെ കണ്ണിലേക്ക് നോക്കാറില്ലല്ലോ ആരും. അത്രയും സങ്കടം കാണണ്ടെന്ന് വെച്ചായിരിക്കും അല്ലേ? അത് അവറ്റവളുടെ വിധിയല്ലേ അമ്മൂട്ടിയെ? അതൊക്കെ ശരിക്ക് കാണാൻ പറ്റണുണ്ടല്ലോ എനിക്കിപ്പോ. അവളുടെ മുഖത്തുകൂടി മിന്നിമറയുന്ന കാഴ്ചകളിലേക്ക് തന്നെ പകച്ചു നോക്കുകയായിരുന്നു മൂപ്പൻ. വേണ്ടാത്തതൊന്നും കാണണ്ട കേട്ടോ അമ്മൂട്ടിയെ. അയാൾ വലിയ വെപ്രാളത്തോടെ അവളുടെ കണ്ണുകൾ പൊത്തിപ്പിടിക്കാൻ നോക്കി. ഇപ്പോഴാ ശരിക്ക് കാണാൻ പറ്റണതെങ്കിലോ? ചിലർക്ക് ഇരുട്ടത്താവും തെളിഞ്ഞ കാഴ്ച. ഒക്കെ തോന്നലെന്നെ, വേണ്ടാത്ത ഒരുട്ടം തോന്നലുകൾ ഒഴിവാക്കാവും നല്ലത് അമ്മൂട്ടിയെ. അവനോന് വേണ്ടത് മാത്രം കാണണമെന്ന് വെച്ചാൽ അതിന് പുണ്യം ചെയ്യണം. ഇത്രയും കാലം ഒപ്പം കഴിഞ്ഞിട്ട്, ഇത്രയും കാലം കൊതിപ്പിച്ചിട്ട്. മൂപ്പൻ കരയാൻ പോകുന്നത് പോലെ അയാൾ തൻ്റെ കറുത്തുരുണ്ട വിരലുകൾ നീട്ടി അവളുടെ പാദങ്ങളിൽ തൊടാൻ നോക്കുകയാണ്. അയാളുടെ കൈത്തണ്ടയിലെ മുഴുത്ത പൊൻചങ്ങലയുടെ കൊളുത്തുകൾ ഉള്ളംകാലിൽ ഉരസിയപ്പോൾ അമ്മുക്കുട്ടി തിടുക്കത്തിൽ കാലുകൾ വലിച്ചു. കാലിച്ചന്തകളിൽ തരകിനു വരുന്നവർ രണ്ടും കെട്ടവർ. പൊടുന്നനെ അവളുടെ ഒച്ച കേട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. പക്ഷെ നമ്മുടെ തുപ്രൻ എത്രയോ നല്ലവൻ, അമ്മൂട്ടി എനിക്ക് കൊണ്ടത്തന്നവൻ. അവൻ്റെ കണ്ണ് കാക്ക കണ്ണ്, പൊരുത്തുകാരൻ്റെ കണ്ണ്, ചെമ്മണ്ണിലേക്ക് വഴി നടത്തുന്ന ചീത്ത കണ്ണ്. എന്തോ വല്ലാതെ തർക്കിക്കാനും ചാഠ്യം പിടിക്കാനും തോന്നുന്നുണ്ട് മൂപ്പനിപ്പോൾ. നോട്ടം തെളിഞ്ഞതിൽ പിന്നെ ആദ്യമായി തൻ്റെ കണ്ണുകൾ വല്ലാതെ നീറുന്നതും കവിളുകൾ നനയുന്നതും മൂപ്പൻ അറിയുന്നു. ഈ ചാവടിയിൽ പകൽവെട്ടം കടന്നത് നീ വന്നതി പിന്നെ. ഞാൻ ആദ്യമായിട്ട് മനസ്സ് നിറഞ്ഞ് നിലാവ് കണ്ടതും നീ വന്നേ പിന്നെ. മതി മതി എന്ന മട്ടിൽ കൈകൾ പൊക്കുന്നു അമ്മുക്കുട്ടി. പൂവൻ കോഴി മുട്ടയിടാൻ തുടങ്ങിയതും അതിനുശേഷാന്ന് പറഞ്ഞില്ല. അമ്മുക്കുട്ടി ഊറിച്ചിരിക്കുന്നു. കട്ട വിണ്ടുകിടക്കുന്ന ചുവന്ന പാടങ്ങളിലൂടെ അവളുടെ കാഴ്ച വീണ്ടും ദൂരെയെങ്ങോ പോയി കൊഴിയുകയാണ്. ചാവടിയുടെ അരത്തിണയിൽ ചാരി നിന്ന് മൂപ്പൻ വീണ്ടും അതേ നോട്ടത്തിന് പിറകെ തഞ്ചത്തിൽ കൂടാൻ നോക്കുന്നു. പാടത്തു നിന്ന് ഇളം ചൂടുള്ള കാറ്റ് വീശിക്കയറുകയാണ്. കാറ്റിൽ പറ്റിപ്പിടിച്ച ചെമ്മൺ തരികൾ തട്ടിക്കളയാൻ പണിപ്പെടുന്നു അമ്മുക്കുട്ടി. വേണ്ടായിരുന്നു, പെട്ടെന്ന് അവൾ വീണ്ടും പറഞ്ഞു. ഏ അമ്മൂട്ടി, അമ്മൂട്ടി പോവുമല്ലോ ഒരു ദിവസം. ഏ തരിച്ചിരിക്കുകയാണ് മൂപ്പൻ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നാലും പോവും. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. അതിനെന്താ അവിടെ നിനക്കൊരു കുറവ്? ഇഷ്ടമല്ലേ? ഒരെതിർവാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും? ഞാൻ മറ്റു മൂപ്പന്മാരൊക്കെ അങ്ങനെയാന്നാ വിചാരം. അമ്മുക്കുട്ടി ഒന്നമർത്തി മൂളുമ്പോൾ അതിനു പിറകിലുള്ള പൊരുളുകൾ തേടി പോകാൻ എന്തുകൊണ്ടോ തീരെ മനസ്സു വരുന്നില്ല മൂപ്പന്. ഇത്രയും നാളത്തെ ഒത്തുപാർപ്പിൽ അങ്ങനെ വേണ്ടാത്ത തോന്നലുകൾ കടന്നു വരാറില്ലല്ലോ തങ്ങൾക്കിടയിൽ. ഇവൾ

0: എന്റെ പെണ്ണ്. എത്രയോ പൊറുതികൾക്കിടയിൽ ആദ്യമായി ഏതോ ചില വലിയ പൊരുത്തങ്ങളുടെ ഇഴയെടുപ്പവുമായി എവിടുന്നോ വന്നു കയറിയവൾ. അത്രമാത്രം അറിഞ്ഞാൽ മതിയല്ലോ എനിക്കിപ്പോൾ. വേലങ്കുളം ചന്ത, വലിയ ചന്ത, അമ്മുക്കുട്ടി പെറുപെറുക്കുന്നത് കേട്ടു. വേണ്ടാട്ടോ അമ്മോ, തൻ്റെ ഒച്ച വല്ലാതെ ഇടറുന്നത് മൂപ്പൻ അറിയുന്നു. അതൊന്നും കാണാതെ കേൾക്കാതെ അവൾ തുടരുകയാണ്. പണ്ടൊരിക്കൽ കേട്ടറിഞ്ഞ് ചന്ത കാണാൻ പാണ്ടിയിൽ നിന്ന് വന്നു ആണൊരുത്തൻ. എണ്ണക്കറുപ്പ് നിറത്തിൽ നീണ്ടു നിവർന്ന് ലേശം തള്ളിയ വലിയ കണ്ണും വലിയ മൂക്കുമായി ഒരാള്, പുറകോട്ട് നീട്ടിയിട്ട മുടി, കാതിൽ പിച്ചള വളയങ്ങൾ. അങ്ങനെ അമർത്തി ചവിട്ടി രണ്ടു ചുറ്റേ നടന്നുള്ളൂ അയാള്. ആരുടെ നേരെ നോക്കാതെ ഒന്നും കാണാതെ. അപ്പോഴേക്കും അനക്കമില്ലാണ്ടായല്ലോ ചന്തയിൽ. ഒരാളെ മാത്രം കാണായിരുന്നല്ലോ ചന്തയും ഉരുക്കളും. എന്നിട്ട് അയാള്, മൂപ്പൻ്റെ ഒച്ച പൊങ്ങി, വന്ന പോലെ തന്നെ തിരിച്ചുപോയില്ലോ അന്ത്യാവണേന് മുൻപ്. പിന്നെയൊട്ട് വന്നതുമില്ല. ആരൊക്കെയോ വെറുതെ കാത്തത് മാത്രം മിച്ചും. അന്ന് വിരിച്ചിട്ട വിരിപ്പായകൾ ചുരുട്ടാൻ പോലും വിഷമമായി ചിലർക്ക്. അപ്പോൾ അവളുടെ കണ്ണുകളിൽ കാണാതായ ആ വിചിത്രമായ തിളക്കത്തിൻ്റെ ആഴം തേടുകയായിരുന്നു മൂപ്പൻ. മൂപ്പനായിരിക്കും ഏതെങ്കിലും കരയിലത്തെ. തൻ്റെ ശബ്ദത്തിൽ ആ പഴയ കുശുമ്പ് കലരുന്നത് മൂപ്പൻ അറിഞ്ഞു. ഉവ്വ് ഉവ്വ്, അമ്മുക്കുട്ടിയുടെ ചുണ്ടുകൾ കൂടി. മൂപ്പന്മാർക്ക് എവിടെയാ കൈത്തഴമ്പും വെയിലേറിൽ ചുവന്ന മുഖവും? അവൾ മുറ്റത്തിൻ്റെ ഇറമ്പിലേക്ക് ആഞ്ഞുതുപ്പിയപ്പോൾ മൂപ്പൻ തിടുക്കത്തിൽ വഴുതി മാറി. അമ്മൂട്ടിയും പോവല്ലോ ഒരു ദിവസം, അവൾ മെല്ലെ പറഞ്ഞു. എങ്ങോട്ട്? വീണ്ടും അതേ അന്തിച്ച ചോദ്യം. എങ്ങോട്ടെങ്കിലും. എനിക്ക് മനസ്സിലാവണില്ലല്ലോ അമ്മൂട്ടിയെ. എനിക്കും ആവണതൊക്കെ തന്നിട്ടില്ലേ ഞാൻ? പട്ടുചേലയും പൊൻപണ്ടങ്ങളും തട്ടും മുട്ടും അങ്ങനെ ചോദിക്കണതൊക്കെ. ആവോ എന്നുവച്ചാ? അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ തറപ്പിച്ചു നോക്കുകയാണ്. അവൾ വേറെന്തോ പറയാൻ നോക്കുന്നു. ഇപ്പോ ഈ മൂപ്പനെ കണ്ടാൽ എന്തോ പോലെ. ഓരോ സമയത്തും മൂപ്പൻ ഓരോ പോലെ. എനിക്ക് നീ എപ്പോഴും ഒന്നന്നെയാണല്ലോ. അത് മൂപ്പന്മാരുടെ നോട്ടക്കുറവ്. അവൾ ഒച്ചയില്ലാതെ ചിരിച്ചു. ഉപ്പൂറ്റുകൊണ്ട് പരുക്കൻ തറയിൽ കാലുരസുന്ന അസുഖകരമായ ഒച്ച. തൻ്റെ പെരുവിരലിലൂടെ എന്തോ തരിച്ചു കയറുന്നത് മൂപ്പൻ അറിയുന്നു. ഞാൻ ഒരുവട്ടം ചോദിച്ചാൽ നേരു പറയൂ അമ്മൂട്ടിയെ. എന്തേ? അമ്മൂട്ടിക്ക് ഇഷ്ടമായിരുന്നില്ലേ എന്നെ? ആവോ, വല്ലാതെ ഒന്ന് പരുങ്ങിപ്പോയി മൂപ്പൻ. അമ്മൂട്ടിയെ ആദ്യമായിട്ട് തൊട്ടത് ഞാനാന്ന് പറഞ്ഞല്ലോ ഒരിക്കല്. മോഹം ഉണ്ടായിട്ട് തൊടുമ്പോഴല്ലേ തൊടലാവുള്ളൂ. അപ്പോ മോഹം ഉണ്ടായിട്ടില്ലേ ഒരിക്കലും? മൂപ്പൻ്റെ തൊണ്ടയടഞ്ഞു. ഇത്രയും കാലം എൻ്റെ ഒപ്പം പാർത്തിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അയാളുടെ കണ്ണുകളിൽ സങ്കടം കണ്ടപ്പോൾ അവൾ പറയാൻ വന്ന വാക്കുകൾ വിഴുങ്ങി. എന്നാലും എന്തൊക്കെയോ തള്ളിക്കയറി വന്നപ്പോൾ അവൾ സ്വയം പറഞ്ഞു, ശരിയാണ്, ഒരിക്കൽ ഒരിടത്ത് വെച്ച് ഒരാളോട്. അപ്പോൾ അവളുടെ കൺമുന്നിൽ എണ്ണക്കറുപ്പിൽ നീണ്ടു നിവർന്നൊരുടൽ വിരിഞ്ഞു നിൽക്കുന്നത് മൂപ്പന് കാണാനായില്ല. ലേശം തള്ളിയ വലിയ കണ്ണുകളും വലിയ മൂക്കും പിറകോട്ട് നീട്ടിയിട്ട മുടി, കാതിൽ ചെറിയ പിച്ചള വളയങ്ങൾ. അമ്മൂട്ടിക്ക് പോവാൻ കഴിയോ എന്നെ വിട്ടിട്ട്? ഒച്ച ചിലമ്പിപ്പോവുകയാണ്. മൂപ്പൻ സങ്കടപ്പെടരുത്. അങ്ങനെ പറയാനാഞ്ഞെങ്കിലും അയാളുടെ അപ്പോഴത്തെ ആ തളർന്ന ഭാവം അവളുടെ ഉള്ളിൽ എന്നോ മറച്ചിട്ട ചില പഴയ രാത്രികളെ ഉണർത്തുകയായി. തൻ്റെ ഒച്ചകൾക്ക് താനേ കനം വെക്കുന്നത് അവൾ അറിഞ്ഞു. മൂപ്പന്മാർക്ക് ഓരോ ചാവടികളും കളപ്പുരകളും പൊടുന്നനെ എന്തോ ഓർത്ത് അവൾ കൂട്ടിച്ചേർത്തു. ഓരോ മാതിരി തൊടലും. വീണ്ടും അവൾ തന്നെ ആകെയൊന്ന് കാണാൻ ശ്രമിക്കുന്നത് പോലെ മൂപ്പന് തോന്നി. അപ്പോൾ പ്രാചീനമായ ഏതോ ധിക്കാരഭാവത്തിൽ തൻ്റെ മുഖം കൊടുക്കാതെ മാറ്റിപ്പിടിക്കാൻ പണിപ്പെടുകയായി അയാൾ. നീ പോയാൽ ഈ ചാവടി പിന്നെയും ഒഴിഞ്ഞ് അതേ പഴയ ഇരുട്ടും ചാരവും ഒക്കെയായി. ആ ശബ്ദം വികൃതമായി മുറിയുമ്പോൾ വീണ്ടും ഒന്ന് ചിരിക്കാൻ നോക്കുന്നു അമ്മുക്കുട്ടി. അതിനിനിയും വരുമല്ലോ കാക്ക കണ്ണുകളുള്ള ചില തുപ്രന്മാര് പുതിയ ഉരുക്കളുമായിട്ട്. അതൊക്കെ പഴയ കഥകൾ അമ്മൂട്ടിയെ. നീ വന്നേ പിന്നെ ഈ പടി കടത്തിയിട്ടില്ല അവനെ. അത് കള്ളമാണെന്ന് അമ്മൂട്ടിക്കറിയാം. മൂപ്പന്മാരുടെ ഒളിപ്പുരകൾ കണ്ടവരാരുണ്ട്? ഊറ്റവും പ്രമാണിത്വവുമുള്ളവർക്ക് അത്രയും താവളങ്ങളും കെട്ടുപാടുകളും. ചാവടികൾ കണ്ടാലറിയാം മൂപ്പൻ്റെ ഊരിലെ പഞ്ഞം. ഇനിയിപ്പോൾ അമ്മൂട്ടിക്കും തരാവുമായിരിക്കും അല്ലേ? അതുപോലെ വേറൊരു ചാവടി, വേറൊരു ഊരിൽ, വേറൊരു മൂപ്പൻ, കുറച്ചുകൂടി ചെറുപ്പായിട്ട് അല്ലേ? മൂപ്പൻ്റെ കണ്ണുകളിൽ സങ്കടത്തെക്കാൾ കൂടുതൽ അസൂയയാണെന്ന് അവൾക്ക് തോന്നി. ഉരുക്കൾ കൈമറിയുമ്പോൾ നോവാറില്ലല്ലോ മൂപ്പന്മാർക്ക്. വേണ്ടാട്ടോ അമ്മൂട്ടിയെ. ഇപ്പം മൂപ്പൻ്റെ മുഖം എന്തോ പോലെ, അവൾ ആവർത്തിച്ചു. മൂപ്പൻ്റെ തല പതിയെ കുനിഞ്ഞു. ഈ അമ്മുക്കുട്ടിയെ തനിക്കിനിയും ശരിക്ക് കാണാനായില്ലല്ലോ എന്നയാൾ ഓർത്തുപോയി. ഒക്കെ കുറേ പുറം കാഴ്ചകൾ. ഒരു നാൾ അവളെ തേടിയും പുതിയ കാഴ്ചകൾ എത്തുമെന്നും അവൾ നിവർന്നു നിന്ന് തൻ്റെ നേരെ ചോദ്യങ്ങളെറിയുമെന്നും ഒരിക്കലും നനച്ചതല്ലോ. ചോദ്യങ്ങൾ നേരിട്ട് പരിചയമില്ല മൂപ്പന്മാർക്ക്. അപ്പോൾ കന്നുകളിറങ്ങാത്ത വിളയിറങ്ങാത്ത പാടങ്ങളിലൂടെ ഒരു നരച്ച പൊടിക്കാറ്റടിച്ച് കയറുന്നുണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾക്കിടയിൽ തൻ്റെ വെളിമ്പുറക്കാഴ്ചകൾ മങ്ങുന്നതും തെളിയുന്നതും നോക്കിയിരുന്നു അമ്മുക്കുട്ടി. ആ ഇരിപ്പിൽ പകൽ ചൂട് പതിയെ അമർന്നതും ചൂടുവിടാത്ത ഇളങ്കാറ്റുമായി സന്ധ്യയുടെ കിതപ്പുകൾ അടുത്തെത്തിയതും അവൾ അറിഞ്ഞില്ല. മൂപ്പൻ അപ്പോഴേക്കും അവളുടെ മടിയിൽ ചുരുണ്ടുകൂടിക്കിടന്ന് മയക്കത്തിലായി കഴിഞ്ഞിരുന്നു. അവൾ അയാളുടെ ചൂട് കുരുക്കൾ പൊങ്ങിയ പരുക്കൻ മുഖത്തേക്ക് വലിയ വാത്സല്യത്തോടെ നോക്കി. നരവീണ കുറ്റിത്തലമുടിയിൽ നിന്ന് രണ്ട് ഈരുകളെ തോണ്ടിയെടുത്ത് ഞെരടിക്കളയുമ്പോൾ അയാളൊന്ന് മുരണ്ടതുപോലെ തോന്നി. ഏതോ ഇരുണ്ട സ്വപ്നത്തിൻ്റെ നിഴലുകൾ ആ മുഖത്തുകൂടി നീങ്ങിപ്പോകുന്നത് പോലെ. ആകെ നനഞ്ഞു കുതിർന്ന മടിത്തട്ടിൽ നിന്ന് ആ ഭാരിച്ച തല താഴെ ഇറക്കി വെച്ച് അമ്മൂട്ടി ഉറക്കെ ശ്വാസം വിട്ടു. പിന്നെ അവൾ അങ്ങനെ നീണ്ടു നിവർന്നു നിന്ന് ചുറ്റും നോക്കി. അപ്പോൾ ആദ്യമായി തനിക്ക് എത്രയോ ദൂരം തനിച്ച് കാണാനാവുന്നല്ലോ എന്ന് തെല്ലൊരത്ഭുതത്തോടെ മനസ്സിലാക്കി. കിഴക്കൻ പാടങ്ങൾക്കും ചെമ്മൺ പാതകൾക്കും അപ്പുറം ചെരുവുകൾ വെട്ടിയിറങ്ങി ചുവന്ന കുന്നുകൾ, അതിനുമപ്പുറം ചുവന്നു വരുന്ന ആകാശ ചെരിവ് ഒക്കെ കുറെ പുതിയ കാഴ്ചകൾ. അല്പം ദൂരെയായി വലിയൊരു കാലിക്കൂട്ടം പൊടിപറത്തിക്കൊണ്ട് കുന്നിറങ്ങി വരുന്നത് അവൾ കണ്ടു. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിൽ തളർച്ചയോടെ ആടുന്ന തലകൾ, തേങ്ങിപ്പോകുന്ന കുളമ്പുകൾ, കൂട്ടിക്കെട്ടിയ ചായം പുരട്ടിയ കൊമ്പുകൾ, അവൾക്കിടയിലുള്ള കണ്ണുകളിലെ സങ്കടം അപ്പോഴവൾക്ക് തെളിഞ്ഞു കാണാനായില്ല. പക്ഷേ തൻ്റെ കാലുകൾ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നത് മാത്രം അവൾ അറിഞ്ഞു. മുറ്റവും തൊടിയും കടന്ന് പുതിയ വെളിമ്പുറമ്പുകളിലേക്ക്. അപ്പോൾ പുറകിൽ മൂപ്പൻ നന്നേ ഉറക്കെ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. അത് അവൾ കേട്ടതേയില്ല.
1: ഇപ്പോൾ കേട്ടത് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ സേതുവിന്റെ പെൺമനസ്സുകളിലൂടെ എന്ന കഥാസമാഹാരത്തിലെ ചെറുകഥ ചാവടി. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയമടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11 ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ 12 വരെ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ ഉച്ചയ്ക്ക് 2 വരെ സഭാ നടപടികൾ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. സമാന സംഭവങ്ങളാണ് രാജ്യസഭയിലും ഉണ്ടായത്. സഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നീറ്റ് വിഷയം ഉന്നയിക്കാൻ അനുമതി നൽകി. എന്നാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം തുടർന്നപ്പോൾ ചെയർമാൻ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്തുടനീളം ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ നിലവിൽ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു അറിയിച്ചു. സിക്കിമിലെ ടീസ്ത നദീജല വൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ടെന്ന് നാംചി ജില്ലാ പോലീസ് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്കോലയുമായി രക്ഷാപ്രവർത്തന സ്ഥിതിഗതി ചർച്ച ചെയ്തു. നാംചി ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും സിക്കിം പോലീസിൻ്റെയും അഗ്നിസുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് കരുത്തും ധൈര്യവും ലഭിക്കാനും കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താനും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാനും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ MPമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൂഫാൻ കെയറിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും സേവനം ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടനയായ IMA നാളെ തിരുവനന്തപുരത്ത് കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡോക്ടർമാരുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IG പുട്ടവിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. എറണാകുളത്ത് നിന്ന് നെഹിമ P.
1: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി. കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കമഡോർ ഡാൻ തോമസ്, ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാന ചീഫ് സ്റ്റാഫ് ഓഫീസർ ട്രെയിനിംഗ് റിയർ അഡ്മിറൽ ദീപക് സിംഗാൾ എന്നിവർ സംസാരിച്ചു.
0: മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIM നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്ത് CPIM എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ ഇടതും വലതും ഇല്ലെന്നും സത്യത്തിന്റെ നേർരേഖ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അച്ഛൻ രാജനും ബന്ധുക്കളും മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ ആരോപിച്ചു. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാതിരുന്നതിന് ശേഷമാണ് മുൻമന്ത്രി MB രാജേഷ് UDFനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.

0: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടക മാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
1: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖദർ പനക്കാട്ട് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ, ആയുഷ് ചെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ ഹംസകരുൺ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ താനിഷ ക്രാസ്റ്റോ, ധ്രുവ് കപിലാസഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി, ഗഡ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യക്ക് മത്സരാർത്ഥികൾ ഇല്ല. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായന വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്ക്.

തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ ചർച്ചകാവസരം ദിയാ.
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർ

0: മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. എൻ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
1: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയെ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കെ ബാരേ മേ ബി പ്രധാനമന്ത്രി ജി നെ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നെ യേ ബി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാത് കോയി ഖിൽവാർ നഹീ ഹോനെ കെ ലിയെ ഓർ ഖിൽവാർ നഹീ കർനെ ദേനെ കെ ലിയെ സഖ്തി സേ കദം ബി ഉഠായേ സജാ ബി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അബി കർ രഹേ ഉസ്മേ ബി സബ് മിൽ കർകെ കരേ.
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താല്പര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
3: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാണ്ഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്റർനാഷണൽ IDA സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ പി വി സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിവരണാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40+ രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2nd പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം 1 മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശ ഗാനത്തിന്റെ നേരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സന്ദേശമയക്കാം. നമ്പർ ഇതാണ്: 9037008960. അപ്പോൾ ആദ്യ സന്ദേശത്തിലേക്ക് കടക്കാം. സന്ദേശം അയച്ചിരിക്കുന്നത് രാഗ പൂവത്തൂരാണ്. സംഗീതത്തിൽ ഇന്ദ്രജാലം കാട്ടുന്നത് ആര് എന്ന് ചോദിച്ച ഗാനാസ്വാദകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരം രവീന്ദ്രൻ മാസ്റ്റർ എന്നായിരിക്കും. അതെ, രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണത്തിൽ പിറവിയെടുത്ത പാട്ട് ഇന്ദ്രജാലങ്ങൾ കേട്ടാൽ അത് ആർക്കും മനസ്സിലാകാവുന്നതേയുള്ളൂ. ഓരോ ഗായകരുടെയും ആലാപനത്തിന്റെ പൂർണ്ണത ആവാഹിച്ചെടുത്ത് തന്റെ ഈണത്തിൽ അലിയിപ്പിച്ച് തന്റെ സ്വന്തം ഗാനങ്ങളെ സുന്ദരമാക്കാനുള്ള കഴിവ് മാസ്റ്റർക്ക് ഒന്ന് വേറെ തന്നെയാണ്. ബിച്ചു തിരുമല രചന നിർവഹിച്ച് കൃഷ്ണചന്ദ്രനും ചിത്രയും ചേർന്നു പാടിയ തറവാട് എന്ന ചിത്രത്തിലെ പഞ്ചാരപ്പാട്ടും പാടി ഈ വഴിയെ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം ഒന്ന് കേൾപ്പിച്ചു തരാമോ? രവീന്ദ്രൻ മാസ്റ്ററെ സ്നേഹിക്കുന്ന ഏവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നാണ് രാഗ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. കൃഷ്ണചന്ദ്രനും ചിത്രയും പാടി മനോഹരമാക്കിയ ഗാനം രവീന്ദ്രൻ മാസ്റ്ററെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് വിസ്മയ എ പി മൊറാഴയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സന്ദേശഗാനത്തിലേക്ക് എഴുതുന്നത്. ജാനകിയമ്മയുടെ പാട്ടുകൾ എനിക്കേറെ ഇഷ്ടമാണ്. കുട്ടികളുടെ ശബ്ദത്തിൽ പാടാനുള്ള കഴിവ് ജാനകിയമ്മയ്ക്ക് ഒന്നു വേറെ തന്നെയാണ്. ബി ഡി കുഞ്ഞമ്മ എന്ന ചിത്രത്തിനു വേണ്ടി അമ്മ പാടിയ തോത്തേ തോത്തേ എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിസ്മയ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ആദ്യമായിട്ടാണ് സന്ദേശം അയക്കുന്നത് എന്ന് വിസ്മയ പറഞ്ഞു. അപ്പൊ നമ്മുടെ റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിസ്മയെ. നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാ പാട്ട് കേൾപ്പിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി,

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ജേഷ്മ പ്രകാശ് നായാട്ടുപാറയാണ്. ഹായ് റേഡിയോ മലബാർ, ഹായ്. സന്ദേശഗാനത്തിലൂടെ എന്റെ പ്രിയ ഗാനം കേൾപ്പിച്ചു തരുമോ? ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിലെ കിന്നാര കാക്കാത്തി കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ? പാടിയിരിക്കുന്നത് ചിത്ര. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ ഗാനം കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ജേഷ്മ പ്രകാശ് നായാട്ടുപാറയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ജേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതെന്ന് പറഞ്ഞു. നമുക്കപ്പോൾ ഈ ഗാനം കേൾപ്പിക്കണ്ടേ? ഇതാ പാട്ട് കേട്ടോളൂ.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: അനശ്വര ഗായിക ജാനകി അമ്മയുടെ മനോഹര ഗാനം കടൽ എന്ന ചിത്രത്തിലെ ചിരിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരുമോ? ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് ടി കെ രാഘവൻ പ്രാന്തഞ്ചാലാണ്. തീർച്ചയായിട്ടും കടൽ എന്ന ചിത്രത്തിലെ ജാനകി അമ്മ പാടി മനോഹരമാക്കിയ ഗാനം നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. പെട്രമകനെ എന്ന ചിത്രത്തിലെ തെൻഡ്രൽ ഉറങ്ങിയ പോതും എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. തീർച്ചയായും പാട്ട് വെച്ചു തരാം. ഇത് പാട്ട് കേട്ടോളൂ.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പലശ്ശേരിയിൽ നിന്ന് മാനസിയാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന ഗാനം വെച്ച് തരുമോ? ഇത് എന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മാനസ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: SSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് തില്ലങ്കേരിയിൽ നിന്ന് അതുല്യയാണ്. മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിലെ ഒന്നാനാം കുന്നിന്മേൽ എന്ന് തുടങ്ങുന്ന ഗാനം എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളുടെ പേരൊന്നും അതുല്യ പറഞ്ഞില്ല. അപ്പം നമുക്ക് പാട്ട് മക്കൾക്ക് വേണ്ടി കേൾപ്പിക്കാം അല്ലേ? ഇതാ പാട്ട് കേട്ടോളൂ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: പഴശ്ശിയിൽ നിന്ന് നിഷ അയച്ച സന്ദേശമാണ് അടുത്തത്. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് നിഷേച്ചി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. റേഡി മലബാർ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ചാവശ്ശേരിയിൽ നിന്ന് നിധീഷ് അയച്ച സന്ദേശമാണ് അടുത്തത്. എ ഓട്ടോ എന്ന ചിത്രത്തിലെ സുന്ദരി സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നിധീഷ് സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കണേ എന്നാണ് നിധീഷ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

മംഗളം. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സുജിത്ത് എടയന്നൂരിൽ നിന്നാണ്. എനിക്ക് മകളെ പാതിമലരെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ, ഇതെന്റെ മകൾ അന്വയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്വയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അന്വയ്ക്കുട്ടി ഇതാ പാട്ട് കേട്ടോളൂ.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മണക്കായിൽ നിന്ന് ലേഖയാണ്. പപ്പു എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം, ഇത് എന്റെ ഭർത്താവ് ചന്ദ്രേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചന്ദ്രേട്ടന് വേണ്ടിയിട്ട് പപ്പു എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6

붐비 먼저 내리마 곤중 빙글라이와 붐비 먼저 내리마 곤중

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മകൻ എന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്.

0: സാവധാനം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു ചിത്ര.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഡെയ്സി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിക്കുന്നു യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ജനകീയം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
3: കേൾവിക്കാരെ സ്വാധീനിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട,
4: തീർച്ചയായും അവരുടെ ഹൃദയ മനസ്സ് നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കണം. ഒരു ആവാഹന ക്രിയയാണ് പ്രഭാഷണം.
3: പക്ഷെ ആ ആവാഹന ക്രിയയുടെ അന്തസത്വം മനസ്സിലാക്കാത്ത പ്രഭാഷകരും നമുക്കിടയിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരുപാട് ദുർഗ്രാഹ്യമായ പദങ്ങളുടെ പ്രയോഗമാണ് അല്ലെങ്കിൽ
4: കടിച്ചാപ്പൊട്ടാത്ത
3: ഭാഷകൾ പ്രയോഗിക്കുകയാണ് പാണ്ഡിത്യ പ്രകടനമാണ് പ്രഭാഷകന്റെ ഗുണം എന്ന് കരുതുന്ന ചിലരൊക്കെ ഇല്ലേ നമുക്ക് ചുറ്റും?
4: ഓ, ഇപ്പൊ നമ്മൾ ബഷീറിനെ നമുക്ക് ഇഷ്ടമാണ്, ബേപ്പൂർ സുൽത്താൻ. എന്തുകൊണ്ടാണ് ബഷീർ നമ്മുടെ ഭാഷയെ അല്ലെങ്കിൽ ഗൃഹഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തിയ ബഷീർ ഏറ്റവും ലളിതമായിട്ട് ഭാഷയെ പ്രയോഗിച്ച ആളാണ്. അതുപോലെ വലിയ ഇപ്പോൾ ശതകോടി മൃദുസ്വരങ്ങൾ സമൂഹത്തങ്ങളായി വിശ്വപ്രകൃതി കാതോർത്തു എന്നൊക്കെ മഹാനായമാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം എൻ്റെ ഇപ്പോൾ ഞാൻ ലളിതാശാസ്ത്രനാമത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വളരെ കടുകട്ടിയാണ്, വേദാന്താണ്. പക്ഷേ ഈ മുന്നിലിരിക്കുന്ന തികച്ചു സാധാരണക്കാർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവരാകെ അന്തം വിട്ടുപോകും. അപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംവദിക്കണം, അതാണ് എൻ്റെ ഒരു രീതി.
3: തീർച്ചയായിട്ടും ഈ ഇത്രയധികം പ്രഭാഷണ വേദികളിൽ നിന്ന് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ വേദികളുടെ എണ്ണവും വ്യാപ്തിയും കൂടിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം, ഒരു ഗൃഹപാഠം അനിവാര്യമാണ്. ഒരുപക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങയുടെ വീട്ടിലൊരു വലിയ ഗ്രന്ഥശേഖരം, 6000 പരം പുസ്തകങ്ങളൊരു ഗ്രന്ഥശേഖരത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ആ തലത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ സ്വരൂപിച്ചു വെച്ചത്? നമ്മൾ പറയും പുസ്തകങ്ങളുടെ തടവറയാണ് അലമാരകൾ, പുസ്തക അലമാരകൾ എന്ന് പറയും. അങ്ങനെ തടവറയിൽ കിടക്കുന്ന സുന്ദരമായ പുസ്തകങ്ങളാണോ അല്ലെങ്കിൽ വായനക്കാരന്റെ പദ
4: ഷോക്കേസിൽ അലങ്കാരമായിട്ട് വെക്കാൻ ചിലര്?
3: അതെ അതെ.
4: അപ്പൊ ഞാൻ അതിനെ കാണുന്നത് ഇപ്പൊ 10 പഠിക്കുമ്പോൾ എന്റെ നാട്ടിലെ വായനശാലകളിൽ പോയിട്ട് അന്ന് മുതലേ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നീട് എനിക്കൊരു 20 കഴിഞ്ഞപ്പോഴാണ് ഒരു 5-10 പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ടായത്, അന്ന് പഠിക്കുന്ന കാലത്തെ പുസ്തകങ്ങളൊക്കെ. ഇപ്പോഴ് അങ്ങ് പറഞ്ഞ പോലെ 6000 ഗ്രന്ഥങ്ങളുണ്ട്. അത് ചെറുതാണ്, 10 തൊട്ട് ഒരു പുസ്തകത്തിന് 10,000. ഇപ്പം ശങ്കരദർശനം എന്നൊരു പുസ്തകത്തിന് 18,000 വില 20 അത് അലങ്കാരമായിട്ടല്ല. ഒരു ദിവസം 5-6 മണിക്കൂറെങ്കിലും
3: വായിക്കും.
4: അത് ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണെങ്കിലും ആ വായനയേക്കാൾ എനിക്ക് പുസ്തകങ്ങൾ നേരിട്ട് വായിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായത്.
3: സംസാരിക്കാനുള്ള ആത്മവിശ്വാസം,
4: ആർജവം. ഞാൻ നേരത്തെ പറഞ്ഞ പടക്കളത്തിലേക്ക് പടയാളി പോകുമ്പോൾ അയാളുടെ ആത്മവിശ്വാസം ആയുധങ്ങളായതുപോലെ എവിടെ പോയാലും എനിക്ക് ഇത്രയും പുസ്തകങ്ങൾ വായിച്ചൊരു അനുഭവമുണ്ട്. ഇപ്പൊ ഗീതാ പ്രഭാഷണമാണെങ്കിൽ ഒരു 150 പുസ്തകങ്ങൾ ഗീതയെ കുറിച്ചുണ്ട്. അതൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ട് അതിന് സത്തെടുത്തിട്ടാണ് പ്രഭാഷണത്തിന് പോവാ.
3: ഒരുപാട് പുരസ്കാരങ്ങൾ അങ്ങേ തേടി വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ചുമതലകൾ അങ്ങ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുമതലകളെ കുറിച്ച് പറയാം. അത് വ്യത്യസ്തമാണ്, പാരലൽ കോളേജ് അസോസിയേഷൻ അത് മുതൽ
4: പ്രഭാഷകരുടെ
3: ഒരു കൂട്ടായ്മയുടെ, അങ്ങനെ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോഴുള്ളത്?
4: ഞാൻ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഒരു കാലത്ത് സമാന്തര മേഖല അല്ലെങ്കിൽ പാരലൽ കോളേജുകൾ വളരെ സമ്പന്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പാരലൽ കോളേജുകളും സന്ദർശിച്ചിട്ടുണ്ട്. അതൊരു ഒരു പ്രത്യേക അനുഭവമാണ്. 50-100 കുട്ടികളൊക്കെയുള്ള ക്ലാസ്. അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണല്ലോ, അവർക്ക് കലോത്സവവും അവർക്ക് സ്പോർട്സൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ VC കൊണ്ടൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് കേരളത്തിലെ പാരലൽ കോളേജുകൾക്ക് കലോത്സവവും കായികമേളയൊക്കെ ആ കാലത്ത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ആധ്യാത്മിക പ്രഭാഷകന്മാരെ ഒരു കൂട്ടായ്മക്ക് സംസ്ഥാന തലത്തിൽ
3: ആദ്യമായിട്ടാണ്, കേരളത്തിൽ
4: ആദ്യമായിട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതാണ്ട് ഒരു 60-70% പ്രഭാഷകരെ, സപ്താഹം നവാഹമൊക്കെ നടത്തുന്നവര് ഒക്കെ ഒരു ആർഷ സംസ്കാര ഭാരതി എന്നുള്ള ഒരു ബാനറിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവാക്ക് കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട്. സംസ്കാര എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയുണ്ട്. ഇങ്ങനെയൊക്കെ വിവിധ ചുമതലകൾ ചിതഗ്നി എന്ന പേരിൽ അത് സ്വന്തമായിട്ട്

0: ഞാൻ
1: ഈ നാട്ടില് നമ്മുടെ എൻ്റെ നാട് നാറാത്താണ്, അവിടെയുള്ള ആളുകൾക്ക് ഒരു ധാർമ്മിക പഠന ക്ലാസ് എല്ലാ ഞായറാഴ്ചയും ആ പേരിൽ ചിതഗ്നി സനാ ഇതുപോലെ എല്ലാ രാമായണ കാലത്തും 200 രാമായണങ്ങൾ തുടർച്ചയായിട്ട് 5-ാം വർഷവും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്.
2: അക്ഷര കോളേജുണ്ട്,
1: അക്ഷര കോളേജിന്റെ ഒരു നിലയിലും അതിന് പ്രിൻസിപ്പാളായിട്ട് 33 വർഷത്തോളമായി. ഏതാണ്ട് അധ്യാപന രംഗത്ത് ഒരു 40 വർഷത്തെ പാരമ്പര്യമുണ്ട്. അച്ഛൻ യു പി സ്കൂൾ ഹെഡ്മാഷൻ ആയിരുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ 10-25 പേര് അധ്യാപകരുണ്ട്. അങ്ങനൊരു അധ്യാപക രക്തം സിരകളിലൂടെ ഒഴുകുമെന്ന് പറയാം.
3: എന്റെ വീട് നാറാത്താണ്. അച്ഛൻ പള്ളിക്കുന്ന് രാധാവിലാസം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. അച്ഛൻ കൂടെയില്ല. അമ്മ കെ എൻ രോഹിണിയമ്മ. അമ്മയ്ക്ക് 3 മക്കളാണ്. മൂത്ത മകനാണ് ഞാൻ. അനുജൻ റിട്ടയർഡ് അധ്യാപകനാണ്, ഗിരീഷ് ബാബു. ഒരു സഹോദരിയുണ്ട്, ജയശ്രീ. ഭാര്യയുടെ പേര് ഷീജ. അവളിപ്പോൾ അക്ഷര കോളേജ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഏക മകൻ നവനീത് കൃഷ്ണൻ. ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യയാണ് കാർത്തിക. ഇതാണിപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി.
2: വളരെ വലിയ മേഖലയാണ് അങ്ങേക്ക്. അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങൾ അനിവാര്യമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ തേടി എത്തിയിട്ടുണ്ട്. വലിയ വലിയ പുരസ്കാരങ്ങൾ അങ്ങയുടെ സമീപത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഇതുവരെ ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ?
1: എനിക്ക് ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയത് കേരള എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിലെ അവിടെ ഇരിട്ടിയിലൊരു സംഘടനയാണ്. അതാണ് പ്രഭാഷക കേസരി. അന്ന് ഞാൻ 2000 പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കിയ സമയമാണ് പ്രഭാഷക കേസരി എന്ന പേരിൽ. അതാണ് തുടക്കം. അതിനുശേഷം ഇപ്പോൾ മറ്റൊടുവിലായിട്ട് സപര്യ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് കേന്ദ്രമാക്കിയിട്ട്, അതിൻ്റെ അതും പ്രഭാഷക മികവിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് കണ്ണാടിപ്പുറമുള്ള ജ്യോതിർഗമയ, അവിടെ അതിരുദ്ര മഹായജ്ഞമൊക്കെ നടത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വാഗ്ദേവി പുരസ്കാരം. അതിൻ്റെ ആങ്കറിങ് ഞാനായിരുന്നു അതിരുദ്രത്തിൻ്റെ. പിന്നീട് ഇപ്പോൾ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു സേവരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഭക്തി സംവർദ്ധന യോഗം തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, ടി കെ രാമകൃഷ്ണ മാഷിന്റെ പേരിലൊരു എൻഡോമെന്റ് പുരസ്കാരം, പിന്നെ ബലറാം മട്ടന്നൂറിന്റെ പേരിലൊരു കണ്ണാടി പുരസ്കാരം, അഗസ്ത്യ കളരി കേന്ദ്രത്തിന്റെ ഒരു കർമ്മജ്യോതി പുരസ്കാരം, അങ്ങനെ 10-14 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക രംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ഈ പ്രഭാഷകരെ സാധാരണ ആളുകൾ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചാലും അനിവാര്യമാണ് ഈ ഒരു വിഭാഗം. കാര്യം നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ വല്ലാത്ത ഒരു മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംഘടിതമായിട്ട് ശ്രമമൊക്കെ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പം നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കലാണ് പ്രഭാഷകർ കാര്യമായിട്ട് ചെയ്യുന്നത്. പ്രഭാഷണം എന്നുള്ളൊരു നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആയുധം കൊണ്ട് നമുക്ക് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഈ മൂല്യച്യുതിയെ പരിഹരിക്കപ്പെടാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
1: ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പ്രഭാഷണം കാലികമായിരിക്കണമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലഹരി വല്ലാതെ നമ്മുടെ തലമുറയെ കാർന്നു തിന്നുകയാണ്. നമ്മൾ എത്ര നിഷേധിച്ചാലും എത്ര നടത്തിയാലും അത് അടിത്തട്ടിൽ തുടങ്ങണം. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ അവസരം തരികയാണെങ്കിൽ യുവതയെ അല്ലെങ്കിൽ അത്തരം കൗമാരക്കാരെയൊക്കെ ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു പ്രഭാഷണം നടത്തി ഈ കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൽ സദസ്സിൽ വിചാരണ തടവുകാരാണ് 300 പേര്. ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം മാഷ 1 മണിക്കൂർ പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ അപൂർവം നല്ല പ്രഭാഷണങ്ങളിൽ ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തിയാണ്. ആ 300 പേരും 1 മണിക്കൂർ സമയം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു. അവിടെ ഞാൻ മനുഷ്യൻ്റെ കുറ്റകൃത്യങ്ങൾ, അത് ഇപ്പം റീഡേഴ്സ് ഡൈജസ്റ്റിലൊരു ഒരു ലേഖനം നടന്ന സംഭവമാണ്. നാളെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാളെ എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ ചോദിക്കും. അങ്ങനെ അയാൾ ജയിലർ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മ വന്ന് അമ്മയെ കണ്ട ഇയാൾ ചെയ്തത് ആദ്യം അവൻ്റെ അമ്മയുടെ ചെവി കടിച്ച് മുറിച്ചെടുത്ത് എല്ലാവരും പിടിച്ചു മാറ്റി. എന്തായത്? അപ്പം അവൻ പറഞ്ഞത്, സാർ ഈ അമ്മ ഞാൻ കുട്ടിക്കാലത്ത് 50 പൈസ അടുത്ത കുട്ടിയുടെ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇനി 1 രൂപ കിട്ടുമെങ്കിൽ എടുത്തോന്നാ. അന്ന് എൻ്റെ ചെവി പിടിച്ച് പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തൂക്കുമരത്തിലേക്ക് പോകില്ല. അതൊരു ഒരു സന്ദേശമാണ്. അതുപോലെ ഞാൻ ആ കുറ്റം ചെയ്തവരെന്ന് സാഹചര്യമാണല്ലോ മനുഷ്യനെ ഇതൊക്കെ ആക്കുക. അവിടെ ആ 1 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ചില ആളുകൾ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്ക് കൈ തന്നു, മാഷേ ഇത് ഞങ്ങൾ മുമ്പേ കേട്ടിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്. ഈ കാലത്ത് മനുഷ്യൻ വല്ലാതെ വയലന്റ് ആകുന്ന സമയത്ത് പ്രഭാഷണം കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയും.
2: പരിവർത്തനത്തിന് പോകുന്ന ഒരു ഉപാധി തന്നെയാണ്.
1: തീർച്ചയായും
2: നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരുപക്ഷെ ഒരു ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ വാർഷികാഘോഷങ്ങളിൽ കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫില്ലറായിട്ടാണ് പലപ്പോഴും പ്രഭാഷകരെ
1: മിക്കവാറും
2: അതും കേൾ

0: ക്കാരുടെ പിരാക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗവും ഈ പ്രഭാഷകനുണ്ടാവും. പക്ഷെ അത് അങ്ങനെ എത്ര തന്നെ വെല്ലുവിളികൾ ഉണ്ടായാലും ശരി, സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ പ്രഭാഷകർക്ക് സാധിക്കും. അവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തും അതിന് പുറത്തും ധാരാളം ആളുകൾക്ക് മുമ്പിൽ അങ്ങയുടെ ഈ സദ്വചനങ്ങൾ കൊണ്ട് വിമലീകൃതമായ മനസ്സ് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. നല്ല തലമുറ, ഈ തിന്മകളിൽ നിന്നെല്ലാം മോചനം ലഭിച്ചൊരു തലമുറ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ മലബാറിന് വേണ്ടി ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം, നന്ദി.
1: വളരെ സന്തോഷം. ഇത്രയും സമയം ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ പ്രഭാഷണം 30 വർഷമായെങ്കിലും ഒരു മാധ്യമം അതിനെ വിളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അംഗീകാരമായി ഇരുന്നു. റേഡിയോ മലബാറിനെല്ലാം നന്ദി അറിയിക്കുന്നു.
2: ജനകീയത്തിലൂടെ ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ നാറാത്ത്. ജനകീയം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: നമസ്കാരം. വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ പാർവതി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജന പ്രശാന്ത് എടയന്നൂർ.
3: സുബേദാർ ഉദ്ധം സിംഗ് അത്തവണ നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ പലതും പറയാനുണ്ടായിരുന്നു പാർവതിക്ക്. സാധാരണയായി വെറും കുശലങ്ങൾക്ക് അപ്പുറമായി ഒന്നും ചോദിക്കാനും പറയാനും കാണാറില്ല അമ്മയ്ക്കും മകൾക്കും. നാട്ടിൽ ചൂടുണ്ടോ, മഴ തുടങ്ങിയോ എന്ന് തുടങ്ങിയ കുറേ പതിവ് ചോദ്യങ്ങൾ. പിന്നെ അമ്മാമ്മയ്ക്ക് സുഖമാണോ, അച്ചുവേട്ടൻ എന്ത് പറയുന്നു, ഇന്ദിരയുടെ കണ്ണുകൾ എങ്ങനെ തുടങ്ങിയ മറ്റു ചോദ്യങ്ങൾ അത് അവസാനിക്കും. അതിനെ അവിടെയും ഇവിടെയും നോക്കി മുക്കിയും മോളിയും എന്തെങ്കിലും പറയും പാർവതി. അത്രയും മതി സൗമിനിക്കും. അത്ഭുതം തോന്നാറുണ്ട്, ജനിച്ചുവളർന്ന നാടിനെ പറ്റി ഇത്രയും ഒക്കെ അറിഞ്ഞാൽ മതി ഒരാൾക്ക്. അന്നാട്ടിൽ പറിച്ചു കളയാനാവാത്ത വേരുകളൊന്നുമില്ല അവർക്ക്. നേരെ മറിച്ചാണ് നീലിമയുടെ കാര്യം. താൻ പിറന്നു വളർന്ന നാടിനെയും അവിടുത്തെ മണ്ണിനെ പറ്റിയും പറയുമ്പോഴൊക്കെ അവളുടെ മുഖത്തേക്ക് ത്രോര ഇരച്ചു കയറുന്നത് കാണാൻ രസമാണ്. അവിടുത്തെ ഓരോ മണത്തരിയിലും തന്റെ കാൽപ്പാടുകൾ കാണുമെന്ന് അവൾ പറയുന്നത് വലിയ അഭിമാനത്തോടെയാണ്. ഇവിടെയുള്ള അപൂർവം ചില നാട്ടുകാർ അവധിക്ക് പോയി വരുമ്പോൾ ഒരുപാട് പുതിയ വാർത്തകൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ അവളുടെ അമ്മ കൊടുത്തയച്ച പലതരം പലഹാരങ്ങളും. വീട്ടിലെ തൊഴുത്തിൽ എരുമകൾ ഉള്ളതുകൊണ്ട് അവൾക്കിഷ്ടപ്പെട്ട ചില പേടകളും മുന്തിയ നെയ് കൊണ്ടുണ്ടാക്കിയ മറ്റു മധുര പലഹാരങ്ങളും ഉറപ്പ്. കൂടാതെ വലിയൊരു ടിൻ നിറിയ നെയ്യും പോകുന്നത് അടുത്ത കൂട്ടുകാരിയായ പ്രഭ്ജ്യോത് ആടങ്ങിൽ അവൾക്കും കാണും. വലിയൊരു ടിൻ നിറിയ നെയ്യും കുറേ മധുര പലഹാരങ്ങളും. കൃത്യമായ ജിമ്മിൽ വ്യായാമം ചെയ്യുന്ന കോളേജ് തലത്തിൽ അറിയപ്പെടുന്ന ഒരു അത്ലറ്റിക് കൂടിയായതുകൊണ്ട് എന്തു കഴിച്ചാലും കുഴപ്പമില്ല നീലിമയ്ക്ക്. പാർവതി അപൂർവമായി വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ തനിക്ക് എന്താണ് കൊണ്ടുവരികയെന്ന് അവൾ ചോദിക്കുമ്പോഴൊക്കെ തന്റെ വീട്ടിൽ എരുമകളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തഞ്ചത്തിൽ ഒഴുകിയാണ് പതിവ്. ഒടുവിൽ അവൾ മുറുകെ പിടിച്ചു. ഇത്തവണ പൊട്ടറ്റോ ചിപ്സ് തിന്നും അടുത്തു. വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും, കായ് ഉപ്പേരിയായാലോ, അതൊക്കെ ഇവിടെയും കിട്ടുമെന്നേ, വേറെ എന്തെങ്കിലും, അവൾ ആവർത്തിച്ചു. നേന്ത്രപ്പഴം കൊണ്ടുവരാമായിരുന്നു, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ചീത്തയാകും. ചുരുക്കത്തിൽ എനിക്ക് കൊണ്ടുവരാൻ നിന്റെ നാട്ടിൽ ഒന്നുമില്ല എന്നു തന്നെ. എന്തൊക്കെയോ നിങ്ങളുടെ നാടിനെ പറ്റിയുള്ള പരസ്യങ്ങളെ. പാർവതി വല്ലാതായി. നീലം എന്തൊക്കെ തന്നിരിക്കുന്നു തനിക്ക്. എന്നിട്ടും പെട്ടെന്ന് ഇത്തവണ അവിടുത്തെ ചായക്കടയിലെ കുപ്പിപാത്രത്തിലെ ചക്ക ഉപ്പേരിയെ പറ്റി ഓർമ്മ വന്നത്. അതേപ്പറ്റി അച്ചുവേട്ടനോട് ചോദിച്ചപ്പോൾ അതിനെന്താ ഞാൻ തന്നെ ശരിയാക്കാലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്തവണ ഒരു ടിൻ നിറിയ ചക്ക ഉപ്പേരിയുമായാണ് അവൾ വണ്ടി കയറിയത്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ അമ്മാമിയും അച്ചുവേട്ടനും തയ്യാറാണെങ്കിലും ഒന്നും വേണ്ടെന്നാണ് സൗമിനി പറയാറ്. എനിക്ക് വേണ്ടതെല്ലാം ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ കടകളിൽ നിന്ന് കിട്ടുമല്ലോ. ചക്ക ഉപ്പേരിയാണെങ്കിൽ അമ്മയ്ക്ക് തീരെ പറ്റുകയുമില്ല, ഗ്യാസിന്റെ ശല്യമുണ്ടത്രേ. അമ്മയ്ക്ക് ആകെ കൂടി വേണ്ടത് ചില മലയാളം കവിതാ പുസ്തകങ്ങൾ മാത്രം. പ്രത്യേകിച്ച് വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും, അതൊക്കെ ശാന്തിനഗറിൽ കിട്ടാത്തത്. എന്തായാലും അത്തവണ പാർവതിക്ക് പറയാൻ പലതും ഉണ്ടായിരുന്നു. ഉള്ളിൽ തള്ളിക്കയറി വരുന്നത് പുറത്തുവിടാൻ തിടുക്കപ്പെടുകയായിരുന്നു. എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗമിനിയുടെ മുഖത്ത് കാര്യമായ ഭാവമാറ്റങ്ങളൊന്നും കാണാനായില്ല. ഇതൊക്കെ തനിക്ക് നന്നായി അറിയാമല്ലോ എന്ന മട്ടിൽ അവർ ചിരിച്ചു. ആ പാറക്കെട്ടിലിരുന്ന് ഞാനും വിലാസിനിയും എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരിക്കണു. ആ പ്രായത്തിലെ പെൺകുട്ടികൾ കാണുന്ന സാധാരണ സ്വപ്നങ്ങൾ. അത് കഴിഞ്ഞു നിറഞ്ഞ മനസ്സോടെ കൈകോർത്ത് പിടിച്ചു കുന്നിറങ്ങുമ്പോൾ തികച്ചും വേറൊരു ലോകത്തായിരിക്കും ഞങ്ങൾ. എല്ലാം മറന്നു മറ്റൊരു ആകാശത്തൂടെ കൈവീശി പറക്കണത് പോലെ. അപ്പോഴൊക്കെ രാത്രി ചിമ്മിനി വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ 100 പേജിന്റെ വരിയിട്ട നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ

കുറിച്ചിടാറുണ്ട്. അതൊക്കെ കവിതയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു പക്ഷെ അതൊക്കെ എൻ്റെ സ്വപ്നങ്ങളായിരിക്കും. കണ്ടതും കാണാൻ കൊതിക്കുന്നതും കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ ഓർക്കുകയാണ് അമ്മ. മറക്കാനാവാത്ത ആ ചങ്ങാത്തത്തെ പോയിപ്പോയും ആ കൗമാരത്തെ ഒടുവിൽ കണ്ണുകൾ തുടച്ച് അവർ പറഞ്ഞു, നന്നായി മോളെ, നീ അവിടെ പോയതും ആ പാറക്കെട്ടിലിരുന്ന് കിനാവ് കണ്ടതും ഒക്കെ. മകളെ കെട്ടിപ്പിടക്കുമ്പോൾ അമ്മയുടെ തൊണ്ട ഇടറി. എന്നാലും അമ്മേ, പാർവതി അന്ന് അവിടെ കണ്ടത് ഒന്നും മനസ്സിലാവണില്ല. ഇപ്പോഴും സത്യത്തിൽ ഒരുപാട് പേടിച്ചുപോയി. സ്വപ്നങ്ങളെ ഒരിക്കലും പേടിക്കരുത്, ഇടവിരിയാൻ നോക്കരുത്, അത് അബദ്ധമാവും. മനസ്സിന്റെ വഴിയിട്ട യാത്രകളെ ഒരു സൗഭാഗ്യമായി കണ്ടാൽ മതി. സ്വപ്നം കാണാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോ അന്ന് കണ്ടതൊക്കെ പാർവതിയുടെ ഉള്ളിലെ മോഹങ്ങളാണോ? ആവാം, ആവാതിരിക്കാം. അതേപ്പറ്റി വേവലാത്തിപ്പെടാതെ മനസ്സിനെ വെറുതെ മേയാൻ വിടുന്നതാവും ബുദ്ധി. അല്ലെങ്കിലും എല്ലാ തോന്നലുകൾക്കും അർത്ഥം കാണാൻ നോക്കേണ്ടത് വങ്കത്തമാണ്. ചിലതൊക്കെ ഊഹിക്കാൻ വിടണമെന്നല്ലേ നല്ലത്. ഇപ്പോ തോന്നുന്നതാവില്ല, ഇത്തിരി കഴിയുമ്പോൾ തോന്നുക. ഒന്നുകിൽ നിന്ന് പൊട്ടിമുളച്ച് കൊമ്പും ചില്ലുമായി കുറേയേറെ മറുകാഴ്ചകൾ. ഇതൊക്കെയല്ലേ മോളെ ഈ ജീവിതം പറയേണ്ടത്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ മനസ്സൊരു മരുഭൂമിയാവില്ലേ? ഒന്നും മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ മനസ്സിലായതുപോലെ പാർവതി തലയാട്ടി. എന്തായാലും അമ്മയുടെ തെളിഞ്ഞ മുഖവും അതിലേറെ തെളിഞ്ഞ ശബ്ദവും അവൾക്ക് വലിയൊരു സ്വാന്തനമായി. ചിലപ്പോഴൊക്കെ അമ്മയെ തീരെ മനസ്സിലാക്കാനാവാറില്ല അവൾക്ക്. ആരും തളർന്നു പോകുന്ന ഒട്ടേറെ ദുർഘടങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും മനസ്സിനെ തന്റെ പിടിയിൽ തന്നെ നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ തിരയിളക്കങ്ങൾ പുറത്തു കാണിക്കാതെ കാലത്തെ കുളിച്ചൊരുങ്ങി കൃത്യസമയത്ത് തന്നെ സ്കൂളിലെത്തുന്ന സൗമിനി ടീച്ചർ, എപ്പോഴും പുഞ്ചിരിക്കുന്ന സൗമിനി ടീച്ചർ, ഒരിക്കലും ക്ലാസ്സിൽ വൈകിയിട്ടില്ല. ഉള്ളിലെ വിഷമങ്ങൾ കുട്ടികളെ നേർക്കു കാട്ടിയതുമില്ല. അവരുടെ എല്ലാ കുസൃതികളെയും ചിരിവിടാതെ തന്നെ കൈകാര്യം ചെയ്യാനുമുണ്ട് അമ്മയ്ക്ക്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാവാം അവർ കുട്ടികളുടെ പ്രിയപ്പെട്ടവളാകുന്നത്. വീട്ടിലും ഒരിക്കലും ദേഷ്യപ്പെട്ടു കണ്ടിട്ടില്ല. പിന്നെ അമ്മയുടെ അത്യപൂർവമായ ഏകാഗ്രത, അതാണ് പാർവതിയെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നത്. അതേപ്പറ്റി ചോദിച്ചപ്പോൾ മുഖത്ത് പതിവ് പുഞ്ചിരി തന്നെ. ഏറ്റവും ഏകാഗ്രത വേണ്ടത് കണക്കിലല്ലേ മോളെ? പണ്ടൊക്കെ എല്ലാ കണക്ക് കൂട്ടലുകളും നടന്നിരുന്നത് നമ്മുടെ മനസ്സിലല്ലേ? പിന്നീട് എത്രയോ കഴിഞ്ഞാണ് സഹായത്തിന് യന്ത്രങ്ങൾ എത്തിയത്. അമ്മ അമ്പലങ്ങളിലൊന്നും പോകുന്നത് കണ്ടിട്ടില്ല, നേർച്ചകളും നേരാറില്ല. അതേസമയം ഈ മഹാപ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ ചൈതന്യത്തിൽ വിശ്വാസവുമുണ്ട് അവർക്ക്. മനുഷ്യന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് അളക്കാനാവാത്ത മഹാപ്രപഞ്ചം. സന്ധ്യക്ക് കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് കാണാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അത് മുടക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും അമ്മയുടെ ഏകാഗ്രതയുടെ പുറകിൽ. അന്നത്തെ അനുഭവത്തെ പറ്റി നീലിമയോട് പറഞ്ഞപ്പോൾ അവൾ പതിവ് പോലെ പൊട്ടിച്ചിരിച്ചു. മണ്ടി പെണ്ണെ, പ്രായം എത്രയായിട്ടും നിന്റെ ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. പാർവതിയുടെ ചെവിക്ക് പിടിച്ചു തിരുമിക്കൊണ്ട് നീലിമ പറഞ്ഞു, നിന്റെ ഓരോ തോന്നലുകൾ നോൺസെൻസ്. പിന്നെ അവളുടെ ആ പൊള്ള ചിരി, ഹരിയാനയിലെ കാവൽ മാടങ്ങളിൽ മുഴങ്ങാറുള്ള ചിരി. പാർവതി വിചാരിച്ചതുപോലെ തന്നെ പുതിയൊരു കാര്യം അവളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നന്നേ പാട്. അത് അവൾ തന്നെ സമ്മതിക്കാറുമുണ്ട്. നീ കരുതുന്നത് പോലെയല്ല, ഒരാളെ പോലെ ഏഴു പേര് കാണും ഈ ഭൂഗോളത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്ത്. അങ്ങനെ കേട്ടിട്ടില്ലേ നീ? ഒന്ന് അംബാലയിലാണെങ്കിൽ വേറൊരാൾ ഫിലാഡൽഫിയ, പിന്നെ റാസൽഗമയിൽ, ജോഹന്നാൽബർഗിൽ, മെക്സിക്കോയിൽ, ബെയ്ജിങ്ങിൽ, അങ്ങനെ അങ്ങനെ ലോകം മുഴുവനും. എന്നാലും ഒരെന്നാലും ഇല്ല. പക്ഷെ ഒരേ സ്ഥലത്ത് ഒരുപോലെ രണ്ടു പേരെ ഇതുവരെ കേട്ടിട്ടില്ല. അതും ഇങ്ങനെ നേർക്കുനേർ വരിക. ഓ, എന്തായാലും സുബേദ റുദ്ധം സിംഗിനെ പോലെ വേറൊരാളെ കാണാൻ പാടാണ്. അവൾ ചോദ്യത്തിൽ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ദാദാജി അല്ലാണ്ട് ആരാ? ഓ, കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ഇളയച്ചൻ ഹവിൽദാർ ബൽബീർ സിംഗിൽ നിന്ന് ഒക്കെ സെക്കൻഡ് വേൾഡ് വാർ പരാക്രമണങ്ങൾ. അന്ന് ബർമയിലായിരുന്നു അത്രേ അവരുടെ റെജിമെന്റ്. എത്ര എണ്ണത്തിലെ കൊന്നൊടുക്കിയോ ആവോ. ഡ്രോയിങ് റൂമിലെ പടം കണ്ടാൽ അറിയാം ആളുടെ വമ്പത്തം. ചിരിച്ചു വെച്ച കൊമ്പൻ മീശ, ചുവന്ന മുഖം. ഹൗ, ആ ഓർമ്മയിൽ സ്വന്തം നഷ്ടപ്പെട്ട് നീലം ഒന്ന് പിടഞ്ഞു. ആ ഹൗജി കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് അല്പമെങ്കിലും തെന്നു മാറിയത് അവളുടെ അച്ഛൻ മാത്രം. എഞ്ചിനീയറിംഗും പാസ്സായ അദ്ദേഹം ആദ്യം ജോലിയിൽ ചേർന്നത് നാട്ടിനടുത്തുള്ള ഒരു ഫാക്ടറിയിൽ, പിന്നീട് കുറെ കൂടി മെച്ചപ്പെട്ട പദവിയിൽ ഇവിടെ തന്നെ മറ്റൊരു ഫാക്ടറിയിൽ. അങ്ങനെയാണ് ആ കുടുംബം ഹരിയാന വിട്ടത്. അതുകൊണ്ട് തന്നെ പിറന്ന നാടിനെയും തങ്ങളുടെ പാരമ്പര്യത്തെയും പൂർവികരെയും പറ്റി എത്ര വേണമെങ്കിലും ആവർത്തിക്കാൻ വലിയ താല്പര്യമാണ് അവൾക്ക്. അല്ലെങ്കിലും അതങ്ങനെയാണ്, പഴയ പോരാട്ടങ്ങൾക്ക് ഊറ്റം കൂടും. പണ്ടേ പോയവർക്കാണ് പെരുമ. കേട്ട കഥകളേക്കാൾ കേൾപ്പിച്ച കഥകൾക്ക് മെഴിവ് കൂടുതൽ. നേട്ടങ്ങളുടെ പെരുമയിൽ കോട്ടങ്ങൾ മറവിൽ പോവുക. സാധാരണ ചുവരിലെ ചിത്രങ്ങൾ തൂങ്ങുന്നവർ എപ്പോഴും ഹീറോകൾ. ഇതുപോലെ ഒരുപാട്

0: പറയാനുണ്ട് അമ്മാമ്മയ്ക്കും വല്യമ്മാമ്മയ്ക്കും. വല്യമ്മാമ്മയെ പറ്റി ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും ചുമരിൽ തൂക്കുന്നയാൾക്ക് വലിപ്പം കൂടി വരുന്നത് പാർവതി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ അങ്ങേരുടെ നായ്ക്കും ആൾശേഷന്റെ ഉയരം കൂടുന്തോറും കണ്ണുകളിലെ ചോരച്ചുവപ്പും കൊരിയുടെ മുഴക്കവും കൂടുന്നു. കാതങ്ങൾ താണ്ടുന്ന കൊരിയെ പേടിച്ചു കള്ളന്മാർ ഭാണ്ഡം മുറുക്കി ഊരിവിട്ടത്രേ. അങ്ങനെ വല്യമ്മാനും സുബേദ റുദം സിംഗും ചുവരിൽ കിടന്നു മത്സരിച്ചു മീശ വിരിക്കും തോറും ആരോടും പറയാതെ കാലം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. പാർവതിക്ക് ഉള്ളിലാകട്ടെ സംശയങ്ങൾ പെരുകുകയാണ്. തന്നെ പോലെ ആറു പാർവതിമാരോ അക്കൂട്ടത്തിൽ ഒരുവളി ആയിരിക്കുമോ അന്ന് പുഴവക്കത്ത് കണ്ടത്? പക്ഷെ അവൾ പെട്ടെന്ന് മറഞ്ഞു പോയതോ? അതൊരു മഴ കാഴ്ചയായിരുന്നോ? അന്നത്തെ വെപ്രാളത്തിൽ അവളുടെ കാലുകൾ നിലത്തും മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയില്ല. എന്തായാലും അഞ്ച് അനിയത്തിമാർക്കായി ഞാൻ ഒരിക്കലും മോഹിക്കില്ല. ഷോ, വെറും അംഗത്തരം. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു. കഴിഞ്ഞ കാലത്ത് ഇത്തരം കെട്ടുകഥകൾ വിശ്വസിക്കാനാവുമോ? അമ്മാമ്മ പോലും ഇതൊക്കെ ചിരിച്ചു തള്ളുന്നു. പക്ഷെ നീലിമ്മ പൊട്ടിയല്ല. അവൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല. തന്നെ പോലെ ഒരു പഞ്ചാബി പെണ്ണിനെ പേടിപ്പിക്കുക എളുപ്പമല്ലെന്ന് അവൾക്ക് എപ്പോഴും പറയും. പോരാത്തതിന് ആ ഹൗജി കുടുംബത്തിന്റെ പാരമ്പര്യം, എഞ്ചിനീയറിംഗ് പാസ്സായി മിലിറ്ററിയിൽ ചേരണമെന്നാണ് അവളുടെ മോഹം. വെറും കമ്മീഷൻ ഓഫീസിൽ ആയാൽ പോരാ, എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് മിലിറ്ററി എഞ്ചിനീയറിംഗ് കയറി തന്നെ കയറണം. വേണ്ട സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ശ്രമിക്കണം. ബയോളജിയിലെ മാർക്കുകൾ വെച്ച് പണ്ട് മെഡിസിന് കിട്ടുമായിരുന്നെങ്കിലും അതിലൊന്നും താല്പര്യമില്ലായിരുന്നു അവൾക്ക്. ഡോക്ടർ പണിക്കുള്ള ക്ഷമ തനിക്കില്ലെന്ന് അവൾ സമ്മതിക്കാറുണ്ട്. ആ കൂട്ടുകുടുംബത്തിൽ സിഖുമാർക്ക് ഉദമേ ഹിന്ദുമത വിശ്വാസികളും ഉണ്ടത്രേ. അതൊരു പുതിയ അറിവായിരുന്നു പാർവതിക്ക്. ഹരിയാനയിലെ ഗുസ്തി പരിശീലിപ്പിക്കുന്ന അഗാഡകൾ ലോക പ്രസിദ്ധമാണത്രേ. പെൺകുട്ടികളെ ഗുസ്തി പഠിപ്പിക്കുന്നുണ്ട്. പഴയകാല ഗുരുവായ ഗുരു ഹനുമാൻ ഇന്നും അവരുടെ കാണപ്പെട്ട ദൈവമാണ്. കയ്യിലൊരു ഗദ്ദയുമായി പലപ്പോഴും ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ അഗാഡ ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ അന്താരാഷ്ട്ര തലത്തിൽ വരെ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ജനിച്ച പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആ യാദവൻ 99 വയസ്സുവരെ ജീവിച്ചു. ശതകം പൂർത്തിയാക്കാനാകാതെ ഒരു റോഡ് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. നീലിമയും ഗുസ്തി പഠിപ്പിക്കാൻ വീട്ടുകാർ താല്പര്യമായിരുന്നുവെങ്കിലും അവളുടെ നോട്ടം എപ്പോഴും 400 മീറ്റർ ഓട്ടത്തിലും ഡിസ്കസ് ത്രോയിലുമായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ അവൾക്ക് സങ്കടമുള്ളൂ. പാട്യാലിയിലെ നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ കഴിഞ്ഞില്ല എന്നത്. സുഭാഷ് ബോസിന്റെ പേരിലുള്ള ആ സ്ഥാപനം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് സ്കൂൾ ആണത്രേ. സാരമില്ലെന്നേ പാർവതി ആശ്വസിപ്പിക്കാറുണ്ട്. പാട്യാലിയിൽ കിട്ടിയില്ലെങ്കിലും ആർമിയിലും കാണുമല്ലോ വലിയ സൗകര്യങ്ങൾ. തലയാട്ടിയെങ്കിലും പാട്യാല അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഒന്നാണെന്ന് വ്യക്തമായിരുന്നു.
1: പാർവതി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് വിജന പ്രശാന്ത് എടയന്നൂർ.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനിലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വള്ളത്തോളിന്റെ കവിത എന്റെ ഗുരുനാഥൻ, ആലപിക്കുന്നത് അമൃത് രാജ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 രാമകഥാഗാനിലയം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 തിരികെ ജീവിതത്തിലേക്ക് മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 ചാരുകസേര, ഇതിൽ മാപ്പിള രാമായണത്തെ കുറിച്ചു കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം നികുംഭില മുഴുവൻ ഭാഗം, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക് മദ്യവിമുക്തി നേടിയവരുടെ കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രക്ഷേപണ പരമ്പര. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനിലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: भारत उत्तर मैसोडेनिया देशौ व्यापार विस्ताराय तथा प्रमुख क्षेत्रेषु सहयोगं दृढीकर्तुं सहमतौ अभवताम्। राष्ट्रपतिना द्रौपदी मुर्मुः इत्यनया स्कोपिये नगरे समकक्षैः सह द्विपक्षीय वार्ता च विहिता, अपि च वाणिज्यिक पोतं प्रति संजातेन प्रहारेण चतुर्णां भारतीय नागरिकाणां निधनस्य प्रकरणे भारतेन रूस देशस्य राजदूतः आहूतः। अथ वार्ताः विशदीकृत्य। संसद भवनस्य जीएमसी बालयोगी प्रेक्षागृहे अद्य मंगल मिलन इत्याख्यः एनडीए संसदीय दलस्य उपवेशनम् आयोजितम्। अस्मिन् उपवेशने गठबंधन सहयोगिभिः भारतस्य सुदीर्घकालं यावत् सेवारत निर्वाचित प्रधानमन्त्रित्वस्य पदालंकरणाय प्रधानमन्त्रिणः नरेन्द्र मोदिनः अभिनन्दन प्रस्तावः पारितः। वार्ताहरैः सह सम्भाषमाणः संसदीय कार्यमन्त्री किरेन रिजिजुः प्रत्यपादयत् यत् उपवेशनावधौ प्रधानमन्त्रिणा मोदिना भविष्ये देशे सर्वासां परीक्षाणां प्रश्नपत्र प्रकटनरोधाय रोधनाय सर्वैः हितधारकैः सह समन्वित प्रयासानां समाह्वानं व्यधायि। सः प्रावोचत् यत् प्रश्नपत्र गोप्यता भंग प्रकरणेषु लिप्तानां जनानाम् उपरि दृढ कार्याचरणं सहैव देशस्य यूनां हितरक्षणाय सर्वकारस्य प्रतिबद्धता प्रधानमन्त्रिणा पुनरावर्तिता। प्रधानमन्त्रिणा न्यगद्यत यत् साम्प्रतिके नीट प्रश्नपत्र गोप्यता भंग प्रकरणे संलिप्ताः सर्वे अभियुक्ताः गृहीताः।
1: आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया, और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है। और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को, और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिल करके करें।
0: श्री रिजिजुः प्रोक्तवान् यत् प्रधानमन्त्रिणा मोदिना विभिन्न देशैः सह भारतस्य मुक्त व्यापार सन्धेः विषये अपि भाषितम्। उपवेशने प्रधानमन्त्रिणा मोदिना स्पष्टीकृतं यत् प्रत्येकेषु मुक्त व्यापार सन्धिषु भारतीय कृषकाणां हिताय सर्वोच्च प्राथमिकता प्रदीयते। संसद भवनस्य प्रावृत् सत्रस्य कार्याचरणमद्य नीट प्रश्नपत्र गोप्यता भंग प्रकरणे विपक्षी सदस्यानां निरन्तर कोलाहलेन आगामि दिनं यावत् स्थगितम्। विपक्षस्य अवरोधत्वात् उभयोः सदनयोः कार्याचरणं यावत् तावत् वारत्रयम् अपवारितम्। प्रातः एकादशवादने यदा लोकसभायाः क्रियाकलापाः आरब्धाः तदा अध्यक्षेण ओम बिरला वर्येण प्रश्नकालस्य सञ्चालनाय बहुधा प्रयासाः विहिताः, किन्तु विपक्षिसदस्याः नीट प्रश्नपत्र गोप्यता भंग प्रकरणमादाय विरोधं प्रादर्शयन्। अध्यक्षः सदनस्य सञ्चालनाय समेभ्यः सहयोगम् अयाचत्, परञ्च अविरत प्रतिरोध कारणात् लोकसभा मध्याह्न द्वादशवादनं यावत् स्थगितम्। मध्याह्ने पुनः समवेतायां लोकसभायां संसदीय समितीनां निर्वाचन प्रस्तावाः गृहीताः। पीठासीना संध्यारायः अवदत् यत् शून्यकालः सदस्यानां कृते भवति, समग्रः देशः अस्य कार्याचरणस्य साक्षी वर्तते, तथापि पट्टिकाः गृहीत्वा सदस्याः सभामध्ये आगत्य विरोधोद्घोषान् अकुर्वन्, येन कार्याचरणं द्विवादनं यावत् बाधितम्। द्विवादने पीठासीनः दिलीप सैकिया इत्यसावपि सदनसञ्चालनाय पुनः आग्रहम् अकरोत्, किन्तु कोलाहलत्वात् पीठेन लोकसभा श्वः प्रातः एकादशवादनं यावत् स्थगिता। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। सिक्किम राज्यस्य नामची मंडलस्य समर हुंग क्षेत्रे NHPC तीस्ता चरण षट जलविद्युत परियोजनायाः निर्माणाधीने सुरंगे अवरुद्धान जनान सुरक्षिततया निष्कासयितुं तीव्रोद्धार कार्यम अहोरात्रं प्रवर्तते। उद्धार दलेन संप्रति यावद् एकादश मृतात्मानां देहाः समुद्धृताः सन्ति। आशंक्यते यत् ह्यः भूस्खलन कारणात् ध्वस्ते सुरंगे न्यूनतमं 25 श्रमिकाः अद्यापि अवरुद्धाः सन्ति। प्रधानमंत्री नरेंद्र मोदी सिक्किम राज्यस्य मुख्यमंत्रिणा प्रेम सिंह तमांगोले इत्यनेन सह दूरभाषेण वार्तां विधाय सहायतां प्रदातुं उक्तवान्। संप्रति नामची मंडल प्रशासनम NHPC अधिकारीभिः SDRF NDRF सिक्किम आरक्षी बलेन अग्निशमन आपत्कालीन सेवाभिः तथा स्वास्थ्य विभागेन सह समन्वयं कृत्वा निरंतरं आपतुद्धार कार्यं संचालयति। राष्ट्रपति पदासीना द्रौपदी मुर्मू अद्य अवोचत् यत् भारत उत्तर मैसेडोनिया देशौ लोकतांत्रिक मूल्यानां परस्परादरस्य आधारेण च स्वकीय प्रगाढ़ मैत्री संबंधं पुनः सुदृढ़ अकुरुताम्। स्कोपिये नगरे उत्तर मैसेडोनिया देशस्य राष्ट्रपतिना गोडोर्ना सिल्यानोवस्का दावाकोवा इत्यनया सह द्विपक्षीय वार्तानन्तरं वार्ताहरैः सह भाषमाणा राष्ट्रपतिः मुर्मू प्रत्यपादयत् यत् उभौ पक्षौ द्विपक्षीय सहयोगस्य समग्र व्याप्तिं समालोकितवन्तौ। सहैव क्षेत्रीय वैश्विक विषयेषु विचार विनिमयं कृतवन्तौ।
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए। हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
0: अस्य मासस्य 21 दिनांके MV गोल्डन लियो इति वाणिज्यिक पोते दुरापन्नस्य घातकाक्रमणस्य पृष्ठभूमौ भारतेन अद्य रूस देशस्य कूटनीतिकाधिकारी व्लादिमीर लादानोव इत्यसौ वैदेशिक कार्य मंत्रालयम् आहूतः। अस्मिन् दुःखादाक्रमणे चत्वारः भारतीय नागरिकाः स्वप्राणान् अत्यजन्। अस्य भीषण प्रहारस्य निन्दां कुर्वन् स्वस्य गभीरां चिन्तां च प्रकटयन् वैदेशिक कार्य मन्त्रालयः स्पष्टीकृतवान् यत् एतादृशानि आक्रमणानि अन्ताराष्ट्रिय सामुद्रिक व्यापारस्य सुरक्षां स्थिरतां च क्षतिं नयन्ति। उत्तराखंड राज्ये अश्रान्तं जलवृष्टेः तथा यात्रा मार्गेषु संभाव्य भूस्खलन संकटस्य कारणात् अवधानतया ह्यः स्थगिता सुप्रसिद्धा चारधाम यात्रा अद्य पुनः समारब्धा। इयं पावनी यात्रा मंडल प्रशासन आरक्षीय बलेन अथ अन्याधिकारी वर्गैः सह समन्वयं विधाय सुचारु रूपेण संचाल्यते। चीन ओपन बैडमिंटन प्रतिस्पर्धायां श्वः महिला एकल वर्गस्य भारतस्य अग्रगण्य क्रीडिका PV सिंधुः स्वस्य देशस्यैव उन्नति हुड्डां सम्मुखीकरिष्यति इति वार्ताः।
3: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
6: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
7: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
6: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
9: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വില സ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വില സ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
6: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. അഞ്ചാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമ അഭിഷേക ആരംഭം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഉഷാ പ്രദീപ് ഇരിട്ടി വിളമന.

സീതാ സ്വയംവരം കഴിഞ്ഞ് മിഥിലാപുരിയിൽ നിന്ന് ശ്രീരാമചന്ദ്രനും സഹോദരങ്ങളും ദശരഥനും സംഘവും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ ധാരാളം അശുഭലക്ഷണങ്ങൾ കാണായി. ആ സമയത്ത് കയ്യിൽ ധനുസും പരശവും ധരിച്ചുകൊണ്ട് ഭാർഗവരാമൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമന്റെ നേരെ കൈയുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഹേ ക്ഷത്രിയാധമ, നീ എന്റെ തന്നെ പേരായ രാമനാമം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുവല്ലോ. നീ ക്ഷത്രിയനാണെങ്കിൽ ഞാനുമായി ദ്വന്ദ്വയുദ്ധത്തിനൊരുങ്ങുക. ഹേ രാഘവ, ഈ വൈഷ്ണവചാപം കുലച്ച് ഞാൻ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷത്രിയാന്തകനായ ഞാൻ നിങ്ങളെയെല്ലാം സംഹരിച്ചു കളയും. ക്രുദ്ധനായ പരശുരാമന്റെ വാക്കുകൾ കേട്ട് ശാന്തനായി ശ്രീരാമൻ പരശുരാമന്റെ കയ്യിലെ വൈഷ്ണവചാപം കുലച്ച് ഞാൻ വലിച്ചു കെട്ടി. ഇതുകണ്ട് മുഖം വികൃതമായി തീർന്ന പരശുരാമൻ തന്റെ സത്യം വെളിപ്പെടുത്തി. താൻ ചെറുപ്പത്തിൽ ചക്രതീർത്ഥത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് ശ്രീനാരായണനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് എന്റെ അംശത്തോടുകൂടി പിതൃഹന്താവും ഹേഹയ രാജാവുമായ കാർത്തവീര്യാർജുന വധിക്കണമെന്നും പിന്നീട് 21 വട്ടം ക്ഷത്രിയ കുലനാശം വരുത്തിയ ശേഷം മുഴുവൻ ഭൂമിയും കാശ്യപന് ദാനം ചെയ്ത് സ്വസ്ഥനായി വസിക്കുവാനും കൃതായുഗാരംഭത്തിൽ ദശരഥപുത്രനായ രാമനായി ജനിച്ച് പരാശക്തിയുമായി ചേരുമെന്നും പറഞ്ഞതായി അരുളിച്ചെയ്തു. ഇപ്രകാരം അരുളിച്ചെയ്ത് അനുഗ്രഹിച്ച് ശ്രീനാരായണന്റെ അനുഗ്രഹം ഫലിച്ചെന്നു പറഞ്ഞ ഭാർഗവരാമൻ സംപ്രീതനാവുകയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. ദേവതുല്യരായ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ അവരവരുടെ ഭവനങ്ങളിൽ സ്വപത്നിമാരോടുകൂടി സന്തോഷത്തോടുകൂടി വാണു. ഒരിക്കൽ ഗഗനചാരിയായ നാരദർഷി ഭക്തവത്സലനായ ശ്രീ രാഘവനോട് ഇങ്ങനെ പറഞ്ഞു: ഹേ രാമചന്ദ്ര, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, സീതാദേവി ലക്ഷ്മി ഭഗവതിയും. അങ്ങ് ശിവനാണ്, സീതാ ശ്രീ പാർവതിയും. അങ്ങ് ബ്രഹ്മാവാണ്, സീതയാകട്ടെ സരസ്വതീദേവിയും. ഞാനിപ്പോൾ ബ്രഹ്മാവിനാൽ പ്രേഷിതനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹേ രഘുനാഥ, അങ്ങ് ജന്മമെടുത്തിട്ടുള്ളത് രാവണവധാർത്ഥമാണല്ലോ. എന്നാൽ അങ്ങയുടെ പിതാവ് അങ്ങയ്ക്ക് രാജ്യാഭിഷേകം നിശ്ചയിക്കുവാൻ പോകുന്നു. അപ്രകാരം അഭിഷേകം നടക്കുകയാണെങ്കിൽ രാവണ നിഗ്രഹം നടക്കാതെ വരും. ശ്രീരാമൻ മന്ദസ്മിതത്തോടുകൂടി ഇങ്ങനെ അരുളിച്ചെയ്തു: അല്ലയോ നാരദ മഹർഷി, എനിക്കറിയാത്തതായി വല്ലതുമുണ്ടോ? ഞാൻ പ്രതിജ്ഞയെടുത്ത കാര്യം നടത്തുമെന്നതിന് സംശയമില്ല. എന്നാൽ എല്ലാം തന്നെ കാലാനുസൃതമായിട്ടേ നടക്കുകയുള്ളൂ. തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും എന്ന ശ്രീരാമചന്ദ്രന്റെ പ്രതിജ്ഞ കേട്ട് സന്തുഷ്ടനായ നാരദ മഹർഷി അന്തർദാനം

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ.
3: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമൻ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പോഴേ ഏറ്റവും കൂടുതൽ വന്യജീവികളുടെ ആക്രമണവും അതുപോലെ കൃഷിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നശിപ്പിക്കുന്നുണ്ടോ? വന്യജീവികൾ ഉണ്ടോ ഇവിടെ?
2: വന്യജീവികളും ഉണ്ട്, പക്ഷെ നമ്മൾ ഈ പച്ചക്കറിയിൽ അടക്ക് നമ്മൾ പന്നി എല്ലാം ഇറങ്ങി തിരിഞ്ഞിട്ട് ഇപ്പം ചില മേഖലകളിൽ നല്ല ഗുണമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒറ്റപ്പെട്ട രീതിയിലാണ് ഇതുവരെ അങ്ങനെ വന്നിരുന്നത്. എന്നാലും നമ്മളതിനൊരു എന്നാ ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാരികളും അതുപോലെ തന്നെ ഗ്രീൻ നെറ്റും പിന്നെ പല പെനോയിൽ പോലെ മറ്റേ ഇതിലെല്ലാം ചേർത്ത് അതിൽ പറയുന്നുണ്ട്. നമ്മളത് ചെയ്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലാണ് വന്യമൃഗങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പറമ്പുകളിൽ കവുങ്ങ്, തെങ്ങ്, പിന്നെ കപ്പ, അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു 20 സെൻറ്റ് ഫുൾ കപ്പയും ചേനയും വെച്ചിട്ടുണ്ട്. അതിലൊന്നും കളക്കാൻ പോകണ്ട. ചേന ഇപ്പം അതിൻ്റെ അത് കുറച്ചുണ്ട്. അതെല്ലാം വന്യമൃഗം പറമ്പിലെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ വയന്നാൽ കുറച്ച് കുറവാണ് ഇപ്രാവശ്യം.
1: എങ്ങനെയാണ് വളങ്ങളൊക്കെ, ജൈവ വളമാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്?
2: നമ്മളിപ്പോൾ നമ്മളെ പച്ചക്കറിയിലേയും നമ്മൾ പൂർണ്ണമായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ജൈവവളം തന്നെയാണ്. ജൈവവളം നമ്മൾ ആട്ടും കഷ്ടം, ഇപ്പം നമ്മളെ ഈ പ്രാവശ്യം അതുപോലെ തന്നെ കോഴിവളം, അങ്ങനെ ആട്ടും കഷ്ടം കിട്ടിയില്ലേ കാലിവളം അങ്ങനെ ഉപയോഗിച്ച് അടിവളമായിട്ട് നമ്മൾ ആദ്യം ഇടും. അടിവളം ഇട്ട് അതിൽ നമ്മൾ എല്ല് പൊടി ഇട്ടിട്ടുണ്ട്, വേപ്പും പുണ്ണാക്കി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ഞാൻ ഇട്ടിട്ടാണ് നമ്മൾ
1: പച്ചക്കറി
2: എല്ലാം നമ്മൾ അല്ല അത് വാങ്ങിച്ച് ഒരു തടത്തിൽ എന്ന നിലയിൽ നമ്മൾ എല്ലാം അതിൽ മിക്സാക്കിയിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ തൈ നടാറ്. ശേഷം നമ്മളതിന് അല്പം രാസവളം കൊടുക്കും. രാസവളം എന്തായാലും ജൈവ പൂർണ്ണമായ ഒരു ജൈവം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. രാസവളം ഇല്ലെങ്കിൽ നമുക്ക് ജൈവ കൃഷിയിലേക്ക് കൂടി നമുക്ക് വലിയൊരു ഒരു കർഷകർക്ക് അതിനെ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ കുറച്ച് അതിനെ അധ്വാനിച്ചതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണല്ലോ.
1: നിങ്ങളിപ്പോൾ ഒരുപാട് പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ ഉണ്ട്, ഇത് എവിടുന്നാണ് നിങ്ങൾ വിത്ത് ഇതിൻ്റെയൊക്കെ ശേഖരിക്കുന്നത്?
2: ഇപ്പം എല്ലാവരും ഈ ഹൈബ്രിഡ് വിത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നാടൻ വിത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ നാടൻ വിത്ത് നമ്മൾ ഈ ഹൈബ്രിഡിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ നടുമ്പോൾ അതിൻ്റെ പരാഗണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാടൻ വിത്തിന് രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ ക്വാളിറ്റികളെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യം വരും.
1: രണ്ടാമത് ഉപയോഗിക്കാൻ
2: പറ്റില്ല. അതിൻ്റെ ഹൈബ്രിഡ് വിത്തിൻ്റെ ഇടയിൽ തന്നെ നാടൻ വിത്ത് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി രണ്ടാമത്തെ പ്രാവശ്യം വിത്തെടുത്ത് വിത്ത് വെക്കുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഹൈബ്രിഡ് നമ്മൾ മാറ്റി ഇത് ഓരോ വർഷവും വാങ്ങി വാങ്ങി ചെയ്യുന്നതാണ്.
1: നമ്മൾ
2: കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് വിത്തുകൾ കിട്ടില്ല. കൃഷിഭവനിൽ നിന്ന് നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ഫാമുകളിൽ നിന്ന് വരുന്ന ആ വിത്ത് മാത്രമാണ് കിട്ടുന്നത്.
1: നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ?
2: ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ അതാണ് പിന്നെ നമ്മളെ നെൽകൃഷിയായാലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായാലും നമുക്ക് ഒരു സെൻറ്റിന് ഒരു 80 റുപ്യ വെച്ചിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഇതിൽ നീക്കി വെച്ച ആ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുയ്യം പ്രദേശത്ത് ഒരു ഏക്കറേഡ് പച്ചക്കറി ക്ലസ്റ്റർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആ 12.5 ഏക്കറിൽ കൂടുതൽ നമ്മൾ 25 ഏക്കറോളം നമ്മൾ പച്ചക്കറി കൃഷി ഇപ്പം നമുക്ക് നിലവിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12 ഏക്കറിൻ്റെ ആനുകൂല്യം ഡിവൈഡാക്കി എല്ലാ കർഷകർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൃഷിയിലുണ്ടല്ലോ, അപ്പം എപ്പോഴെങ്കിലും വലിയൊരു നഷ്ടം സംഭവിച്ചത് ഓർമ്മയിലുണ്ടോ?
2: ഇപ്പം നമുക്ക് ഈ ഒരു നഷ്ടം സംഭവിച്ചു. ഇപ്പം 6 നമ്മളിപ്പം കഴിഞ്ഞ ഇതിൽ ഒരു 6 പിന്നെ ഏകദേശം 6 ഏക്കറോളം ഞാനും ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ കൃഷി ചെയ്തു. കൃഷി ചെയ്തപ്പോൾ നമ്മളൊരു താല്പര്യത്തോടു കൂടിയാണ് ഇറങ്ങിയത്.

0: പ്രാവശ്യം വെള്ളം കയറി, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആറ് പ്രാവശ്യം വെള്ളം കയറി, നമ്മുടെ ഭൂമിയുടെ ഘടന മാറി, ഈ പാടശേഖരത്തിൻ്റെ ഭൂമിയുടെ ഘടന മാറി, അതുപോലെ തന്നെ നമ്മൾ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ജലസേചന സൗകര്യം ഇല്ല, തോടിൻ്റെ ഘടന മാറി, അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആറ് പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ കാർഷികം ഈ നെൽകൃഷി മുഴുവൻ നശിച്ചു. കുറേ ഭാഗം എന്നാലും നമുക്ക് ചെലവിട്ട പൈസ കിട്ടും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്.
1: ഇപ്പോഴും അതുകൊണ്ട്
0: പിന്മാറുന്ന ഒരു കാർഷിക മേഖലയിൽ നിന്ന് പിന്മാറുന്ന ഒരു പരിപാടിയും ഇല്ല.
1: പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
0: പുതുതലമുറയോട് നമുക്ക് കഴിയാവുന്നത് ചെയ്യണം എന്നുള്ളൊരു പറയണമെന്നുള്ള താല്പര്യമുണ്ട്, പക്ഷേ അവരെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവില്ല. പക്ഷെ അതിനെല്ലാം നമ്മളെന്തിനാ ഒരു ഒരു ഒരു ഇതായിട്ട് കൂട്ടായ്മയോടുകൂടി കൊണ്ടെന്ന് അവരെ കൊണ്ട് ഒരു ഇതേമാതിരി ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ചെയ്തിട്ട് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്നില്ല ആ ഒരു ഇത് നമ്മൾ നോക്കണം. അത് നോക്കണം എന്നാണ്.
1: ഇപ്പോഴത്തെ തലമുറ ഈ കൃഷി എന്ന് പറയുമ്പോൾ ബാക്കോട്ട് അടിക്കുന്ന സ്വഭാവങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷോട്ടൻ എങ്ങനെ തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ചിട്ട്?
0: അത് നമുക്ക് ബാക്കോട്ടടിക്കുന്ന കാര്യം ഇന്നിപ്പം നിലവിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുട്ടികളിപ്പം ഞാനിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ മകനും എൻ്റെ പിന്നെ ഭാര്യക്കും നെല്ല് ഉച്ചയായിട്ട് ചോറ് വേണമെന്നില്ല. റേഷൻ കടയിൽ സോഫ്റ്റ് അരി, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ് അവരാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം പൊറോട്ട ചിക്കൻ, വൈകുന്നേരം പൊറോട്ട ചിക്കൻ, അതായത് ചപ്പാത്തി ചിക്കൻ, ഇപ്പോൾ ചോറ് വേണ്ടല്ലോ ആരും. അപ്പോൾ ആ രീതിയിലേക്ക് കുട്ടികൾ പുതിയ ജനറേഷൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം തന്നെയാണ് ഇതിൻ്റെ കൃഷിയിലേക്ക് വരുന്നില്ല. അവർക്ക് ഈ പച്ചക്കറിയോട് ഇഷ്ടമില്ല, ചീരേൻ്റെ ചുവപ്പ് കളർ ഇഷ്ടമല്ല, ചോയ ചീര, നമുക്ക് ആ ചീരേൻ്റെ ആ ഇത് മാത്രം കിട്ടിയാൽ നമ്മൾ ചോറ് ഉച്ചക്ക് തിന്നും. ഓ, വീട്ടിലുള്ളവർ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇപ്പം വീട്ടിലുള്ളവരെ ഇതിന് കാർഷിക മേഖലത്തിലും, പക്ഷേ കുട്ടികൾ വരുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പം നമ്മളെ ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിലവിൽ
1: കൃഷി ഉണ്ടാവുമോന്നറിയില്ല.
0: അല്ല, ഇതിപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മളെ പാടശേഖരങ്ങളുടെ തരിശിട്ടിട്ട് കാണുന്ന ഒരു കാഴ്ചയല്ലേ.
1: അപ്പോൾ നെല്ല്, കക്കിരിക്ക, കുമ്പളങ്ങ, അത് കൂടാതെ വേറൊരു പച്ചക്കറി നടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
0: നമ്മൾ അത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇപ്പം നമ്മളിപ്പം മുളക് കൃഷി ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പം കൂടുതൽ കൂടുതലായിട്ട് മുളക് കൃഷിയിലേക്ക് മാറി. നമ്മളെ ആവശ്യവും കഴിഞ്ഞ് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന നല്ല മുളക് ആൾക്കാരത് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, മുളങ്കി എന്ന് പറയുന്നത് നമ്മളെ മണ്ണ് അത്ര സൂട്ടബിൾ അല്ല എന്നില്ല. അതിന് പിന്നെ മണ്ണ് പരിശോധന നടത്തി അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സെല്ലാം വാങ്ങിയതിന് ശേഷം നമുക്കതിനെ പറ്റി ചെയ്യാം. പക്ഷേ നമ്മൾ മുള്ളങ്കിയും ക്യാരറ്റും എല്ലാം നമ്മൾ വറൈറ്റി കൃഷിയാക്കി കുറേശ്ശെ കുറേശ്ശെ നടന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്ര സക്സസ്സായിട്ട് വന്നിട്ടില്ല, ഒരു വിജയത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ ചക്രവള്ളി നമുക്ക് ധൈര്യത്തിൽ നമുക്ക് വയലിൽ നടാൻ പറ്റില്ല, കപ്പ നടാൻ പറ്റില്ല.
1: അപ്പോൾ
0: ഈ വന്യമൃഗങ്ങൾ ഈ കപ്പയും ഈ ഇതും കൂടി വരുമ്പോൾ നമ്മളെ പച്ചക്കറി അടക്കം നമുക്ക് അതിന് പോകും. അപ്പോൾ ഉള്ളിക്കൃഷിയെല്ലാം പറയുന്നുണ്ട്, ഉള്ളിക്കൃഷി കെ വി കെ നിർദ്ദേശിക്കുന്നുണ്ട്, നമ്മളിവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന വിച്ച് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നു. അതുപോലെ തക്കാളി, തക്കാളി നമുക്ക് ചില കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നില്ല. ചില സമയം തക്കാളി കായ്ക്കാൻ തുടങ്ങുമ്പോൾ ഉണങ്ങിപ്പോന്നിരിക്കും. അതുകൊണ്ട് നമ്മളത് കൂടുതലും നമ്മൾ വരുമാനം കിട്ടുന്ന രീതിയിൽ ആണ് കൃഷി ചെയ്യുന്നത്. കക്കരി, വെള്ളരി, അതിലാണ് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ തൂക്കം കിട്ടുമല്ലോ.
1: ആ, പണ്ടുകാലത്ത് അച്ഛൻ ചെയ്ത് കണ്ടിരുന്ന കൃഷി രീതി ആയിരിക്കും ഇപ്പൊ ഗുണപാഠമാക്കി.
0: അച്ഛൻ സർവീസിലായിരുന്നു, അച്ഛൻ ചെയ്തിരുന്ന അച്ഛൻ കാർഷിക മേഖലയിൽ നല്ല ഒരു ഇതിലായിരുന്നു. നമ്മൾ ഒരേക്കർ വീട്ടുവളപ്പിൽ തെങ്ങ് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരേക്കർ വിഭജിച്ചു. ഇപ്പം ഒരേക്കറിൽ തെങ്ങ് ഒന്നുമില്ല, 50 തെങ്ങുള്ളതാണ്. പീലിക്കൂടുന്ന് വന്നിട്ട് നമുക്ക് ഇടം ഒരു ബോർഡ് വെച്ച് വെച്ചതാണ് നമ്മളെ തെങ്ങിൻ്റെ ഗുണം നിലവാരം. അത്രയും മെച്ചപ്പെട്ട രീതിയിലെ തെങ്ങായിരുന്നു. അതെല്ലാം പിന്നെ പോയി, ഇപ്പം കാലം പോയി. അച്ഛൻ കുറേ കൃഷി ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെതാണല്ലോ ഭൂമിയല്ലോ.
2: മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമനാണ് ഇതുവരെ സംസാരിച്ചത്.

കഴിഞ്ഞ ദിനം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തനതു കാർഷിക രീതിയായ കൈപ്പാട് മേഖലയിലെ കൃഷിയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ തീരദേശ ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പായ പൊക്കാളി നെൽകൃഷി. യഥാർത്ഥത്തിൽ കാലാവസ്ഥയെ മാത്രം അടിസ്ഥാനമാക്കി കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. ഒരു നാടിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ജീവിതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഭാഗമായി നെഞ്ചിലേറ്റിയ കാർഷിക വിള കൂടിയാണ് പൊക്കാളി നെല്ല്. ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായ അരിയെന്ന് നിസ്സംശയം പറയാം. കൃഷി ചെയ്യാനായി ജൈവ രാസവളപ്രയോഗമോ ജൈവ രാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ ഏറ്റവും വലിയ സവിശേഷത. ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് പൊക്കാളിപ്പാടങ്ങളിൽ നടക്കുന്നത്. നെൽകൃഷിയും മത്സ്യകൃഷിയും പരസ്പരം സംയോജിക്കുമ്പോഴാണ് ജലകാർഷികത പൂർണ്ണതയിലെത്തുന്നത്. പൊക്കാളി എന്നത് കേവലം ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു നെൽച്ചെടിയെന്നാണ് പൊതുവെ വിശേഷണം. എന്നാൽ എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ മറ്റു ജില്ലകളിൽ ഏറെ പരിചിതമല്ല ഈ പൊക്കാളി നെല്ല്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ 100% കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചു വളരുന്ന കൃഷി സമ്പ്രദായമാണ് പൊക്കാളി. രാസവളങ്ങളോ ജൈവവളങ്ങളോ ജൈവ രാസ കീടനാശിനികളോ ഒന്നും തന്നെ വേണ്ടെന്നതാണ് പൊക്കാളി നെൽകൃഷിയെ മറ്റു കൃഷികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് കാണുന്ന പൊക്കാളിപ്പാടങ്ങളെല്ലാം പണ്ടൊരു കാലത്ത് കടലായിരുന്നു. കടൽ ഉൾവലിഞ്ഞ് കാലക്രമേണ ചെറിയ കായലുകളായും കായലുകൾ കാലാന്തരത്തിൽ ഇന്ന് കാണുന്ന പൊക്കാളിപ്പാടങ്ങളായും മാറിയെന്നാണ് കണ്ടെത്തൽ. പൊക്കാളി നെല്ലിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ചില കണ്ടെത്തലുകളുണ്ട്. പണ്ടുകാലങ്ങളിൽ ദാരിദ്ര്യം നമ്മുടെ നാടിനെ അടക്കി വാണൊരു കാലം. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ജനത, ഭക്ഷണത്തിനായി മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും വേട്ടയാടി ഭക്ഷിക്കുന്ന കാലം. എലിയെപ്പോലും ആ ജനത ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നത്രേ. എലിയെ വേട്ടയാടാനായി കണ്ടൽക്കാടുകളിലൂടെ സഞ്ചരിച്ച് എലികൾ താമസിക്കുന്ന മാളങ്ങൾ കണ്ടെത്തി

വിളഞ്ഞു തുളുമ്പി നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഈ മനോഹരമായ കാഴ്ച എലിവേട്ടയ്ക്ക് പോയവരെ ആശ്ചര്യപ്പെടുത്തി. അതിനും ചില കാരണങ്ങളുണ്ട്. സാധാരണയായി നെൽച്ചെടികൾ വളരുന്നത് ശുദ്ധജലത്തിലാണ്. എന്നാൽ കായൽപ്പരപ്പുകളുടെ അരികിലായി കാണുന്ന കണ്ടൽക്കാടുകൾക്കിടയിലെ ഉപ്പുവെള്ളത്തിൽ എങ്ങനെയാണ് ഈ നെൽച്ചെടികൾ സമൃദ്ധമായി വളരുന്നത്? ഈ ചിന്തയിൽ നിന്നാണ് ഉപ്പുവെള്ളത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. പൊക്കാളിപ്പാടങ്ങളിൽ ഇപ്പോൾ ചെമ്മീൻ കൃഷിയാണ് സമൃദ്ധമായി നടക്കുന്നത്. ഏപ്രിൽ മാസത്തിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കും. അതിനുശേഷം പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളാണ്. കെട്ടുകളിലെ വെള്ളം പൂർണ്ണമായും വറ്റിക്കും. ഇങ്ങനെ വെള്ളം നീക്കി നിലം നന്നായി ഉണക്കണം. ജലത്തിൽ വളരുന്ന ജലസസ്യങ്ങൾ, ചെറുജീവികൾ, മണ്ണിലെ സൂക്ഷ്മജീവികൾ ഇവയെല്ലാം മണ്ണുമായി ചേർന്ന് പോഷകസമ്പന്നമാകും. അതോടൊപ്പം മണ്ണിലുള്ള കുമിളുകൾ, ചെറുകീടങ്ങൾ എന്നിവ പൂർണ്ണമായി നശിക്കുകയും ചെയ്യും. അപ്പോഴും ഏവർക്കുമുള്ള സംശയമാണ് വളപ്രയോഗമില്ലാതെ നെൽകൃഷിയോ? അതെ, പൊക്കാളി നെൽകൃഷിക്ക് മാത്രമുള്ള സവിശേഷതയാണ് ജൈവരാസവളങ്ങളോ ജൈവരാസ കീടനാശിനികളോ ഒന്നും തന്നെ വേണ്ട എന്നത്. മഴക്കാലത്ത് കിഴക്കൻ മലവെള്ളം മലയോര മേഖലയിലെ ജൈവസമ്പത്തുകളുമായി തീരദേശ ഗ്രാമങ്ങളിലെ കൊഴുകിയെത്തും. വനമേഖലയിലെ ജൈവസമ്പത്തും വളക്കൂറുള്ള മണ്ണും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഒഴുകി സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പുകളിലും കെട്ടുകളിലുമൊക്കെ അടിഞ്ഞുകൂടും. വേലിയേറ്റത്തിന്റെ ഭാഗമായി സമുദ്രത്തിൽ നിന്നും പുഴയിലൂടെ വെള്ളം പൊക്കാളിപ്പാടങ്ങളിലേക്ക് കയറുമ്പോൾ പോഷകസമ്പത്തും ലവണവുമൊക്കെ നിക്ഷേപിക്കപ്പെടും. ഇത് പൊക്കാളി നെൽകൃഷിക്ക് ഗുണകരമാണ്. പൊക്കാളിപ്പാടങ്ങളിൽ ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് നടക്കുന്നത്. കൈപ്പാട് പാടങ്ങളിലേതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നെല്ല് കൊയ്യുന്ന സമയത്ത് നെൽക്കതിരുകൾ മാത്രം കൊയ്തെടുക്കും. വൈക്കോലും മറ്റുള്ള അവശിഷ്ടങ്ങളും പാടങ്ങളിൽ ഉപേക്ഷിക്കും. ഇത് പാടത്ത് കിടന്നഴുകി മത്സ്യങ്ങൾക്ക് വളരുന്നതിനും പ്രജനനം നടത്തുന്നതിനും ശത്രുജീവികളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിനുമുള്ള ആവാസ വ്യവസ്ഥ രൂപം കൊള്ളും. ഈ പാടങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ വിളവും കൂടുതൽ കിട്ടും. മത്സ്യങ്ങളുടെ വിസർജ്യം പാടങ്ങളിലെ അടുത്ത നെൽകൃഷിക്ക് ഗുണകരമാണ്. കെട്ടുകളിൽ വളരുന്ന ചെമ്മീൻ, ഞണ്ട് മുതലായ ജീവികൾ നിശ്ചിത കാലയളവുകൾക്കുള്ളിൽ അതിന്റെ പുറന്തോട് പൊഴിക്കാറുണ്ട്. ഇത് പാടങ്ങളിലെ ചെളിയിൽ അഴുകിച്ചേർന്ന് നല്ല ജൈവവളമായി മാറും. പാടങ്ങളിൽ വളരുന്ന കക്ക, ചിപ്പി എന്നിവയുടെ അവശിഷ്ടങ്ങളും പുറന്തോടുമൊക്കെ കാൽസ്യത്തിന്റെ സ്രോതസ്സാണ്. ഇതുവഴി പൊക്കാളിപ്പാടങ്ങളിലെ ചേറിലെ pH ക്രമീകരിക്കപ്പെടും. അതുകൊണ്ടാണ് പൊക്കാളിപ്പാടങ്ങളിൽ യാതൊരു വളപ്രയോഗവുമില്ലാതെ പൊക്കാളി നെല്ല് തഴച്ചു വളരുന്നത്. പൊക്കാളി നെൽകൃഷിയുടെ പ്രാരംഭഘട്ടത്തിൽ പാടങ്ങളിലെ വെള്ളം പിടിച്ച് നിലമുണക്കും. വേനൽ മഴ പെയ്ത് ചേരലെ ഉപ്പ് മാറിയാലുടൻ പാടത്തിനു ചുറ്റും തോട് വെട്ടും. തോട് വെട്ടുന്ന ചേറുപയോഗിച്ച് പാടത്തിനു ചുറ്റുമുള്ള ചിറകൾ ബലപ്പെടുത്തും. ശേഷം പാടങ്ങൾ കൊത്തിക്കിളയ്ക്കും. വിത്ത് വിതയ്ക്കുന്നതിന് മുന്നോടിയാണ് ഇത്. പൊക്കാളിപ്പാടങ്ങളിൽ യന്ത്രവൽക്കരണം സാധ്യമല്ലാത്തതിനാൽ പരമ്പരാഗതമായി കർഷക തൊഴിലാളികൾ മൺവെട്ടി ഉപയോഗിച്ചാണ് കിളക്കുന്നത്. കിളകഴിഞ്ഞ പാടങ്ങളിൽ മഴ പെയ്ത് ഉപ്പുമാറിയാൽ വിത്ത് വിതയ്ക്കാം. പൊക്കാളി ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെല്ലായാണ് പൊതുവെ പറയുന്നതെങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല. പൊക്കാളിപ്പാടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നത് ശുദ്ധജലത്തിലാണ്. ചേറിലെ ഉപ്പ് പൂർണ്ണമായി മാറിയാലേ വിത്ത് മുളച്ചു കിട്ടുകയുള്ളൂ. ശുദ്ധജലത്തിൽ ജനിച്ച് ബാലായ്മയിൽ ശുദ്ധജലത്തിൽ വളർന്ന് ഉപ്പുവെള്ളത്തെ അതിജീവിച്ച് വളരുന്ന നെല്ലാണ് പൊക്കാളി. ഇത് വിജയിക്കണമെങ്കിൽ കാലാവസ്ഥ കനിയണം. തനത്ത് പൊക്കാളി നെല്ല് ഞാറുനിരത്തിയാൽ 128-ാമത്തെ ദിവസം കൊയ്തെടുക്കാം. പണ്ടുകാലങ്ങളിൽ പൊക്കാളിക്കൊയ്ത്ത് ഒരു നാടിന്റെ ഉത്സവമായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന കാലത്ത് പൊക്കാളിപ്പാടങ്ങളിൽ കൊയ്ത്തിനിറങ്ങാൻ ധാരാളം കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അന്ന് പൊക്കാളിപ്പാടങ്ങളിൽ കൊയ്ത്തിനിറങ്ങാൻ മത്സരമായിരുന്നു. കൂലിയായി നെല്ലാണ് നൽകുന്നത്. കൊയ്ത്തു തുടങ്ങിയാൽ ഒരു നാടുണർന്നു എന്നാണ്. കൊയ്ത്തിനു മുന്നോടിയായി കളമൊരുക്കലും കളംപൂജയുമൊക്കെയായി തീരദേശ ജനതയുടെ ജീവിതത്തിൽ ഉത്സവ കാലഘട്ടമായിരുന്നു. പൊക്കാളിപ്പാടങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞാൽ കൊയ്ത്തിന് പിറ്റേന്നാൾ വേലിയേറ്റ സമയത്ത് നടത്തുന്ന കാർഷികാചാരമാണ് കളംപൂജ. കളംപൂജ കഴിഞ്ഞ് കർഷകർ മെതിയിലേക്ക് കടക്കും. മെതി കഴിഞ്ഞാൽ കളങ്ങളിൽ നെല്ലുണക്കി പതിരുകളഞ്ഞ് നെല്ലുപുരകളിൽ സൂക്ഷിക്കും. കൈപ്പാട് നെല്ല് പോലെ തന്നെ ഭൗമസൂചിക പദവി പൊക്കാളി നെല്ലിനും ലഭിച്ചിട്ടുണ്ട്. പൊക്കാളിയുടെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കാർഷിക വികസനത്തിന്റെ കൂടി ചരിത്രമാണ്. നേരത്തെ എലിവേട്ടയ്ക്ക് പോയവരാണ് പൊക്കാളി നെല്ല് കണ്ടെത്തിയത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ കേരളത്തിലെ പൊക്കാളി നെല്ലിന്റെ ഉത്ഭവത്തിന്

0: മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാപ്രളയ കാലഘട്ടത്തിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഒഴുകി താഴ്ന്നു കിടക്കുന്ന ലവണാംശം കലർന്ന പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട നെല്ലിനമാണത്രേ പൊക്കാളി. പണ്ട് ഗോവയിൽ നിന്ന് കൊങ്കണി സംസാരിക്കുന്ന കുടുംബി വിഭാഗം കേരളത്തിലേക്ക് കുടിയേറിയപ്പോൾ അവർ ഒപ്പം കൊണ്ടുവന്നതാണത്രേ പൊക്കാളി. എന്തുതന്നെയായാലും പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളെ തരണം ചെയ്തു വളർന്ന പൊക്കാളി പിന്നീട് കേരള ജനതയുടെ ജീവിത രീതിയായ കൃഷിയുടെ ഭാഗമായി. കേരള സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രപരമായ അവസ്ഥകൾ വിശദീകരിക്കുന്ന കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലൊക്കെ ഈ പ്രാചീന കൃഷി സമ്പ്രദായത്തിന്റെ പരാമർശങ്ങൾ കാണാവുന്നതാണ്. പൊക്കാളിപ്പാടങ്ങളിൽ പോയാൽ നമുക്കിപ്പോഴും കാണാം, ഏപ്രിൽ മാസത്തോടെ നിലമൊരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബണ്ടുകളും തൂമ്പുകളും ഇവിടെ നിർമ്മിക്കാറുണ്ട്. വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും വെള്ളം അകത്തേക്ക് കയറ്റുന്നതും പുറത്തേക്കിറക്കുന്നതും ഈ തൂമ്പുകളാണ്. വേലിയിറക്ക സമയത്ത് വെള്ളം പുറത്താക്കി ബണ്ടുകൾ അടയ്ക്കും. എന്നിട്ട് ഈ പാടത്ത് 45 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ നിലത്തിലെ മണ്ണ് വെട്ടിക്കൂട്ടി കൂനകൾ അഥവാ വാരങ്ങളുണ്ടാകും. തുടർച്ചയായ ഇടവപ്പാതി മഴ കൊണ്ട് മൺകൂനകളിലെ ലവണമെല്ലാം കഴുകിപ്പോകും. ഈയൊരു സമയം കൊണ്ട് തന്നെ വിത്ത് മുളപ്പിക്കൽ ആരംഭിക്കും. ഓലയോ വാഴയിലയോ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കുട്ടയിൽ വിത്തെടുത്ത് കെട്ടി 12 മുതൽ 15 ദിവസം വരെ വെള്ളത്തിൽ മുക്കി വച്ചതിനു ശേഷം കുട്ട തണലിൽ സൂക്ഷിക്കും. ഈ സമയത്താണ് വിത്തുകൾ മുളയ്ക്കുന്നതും. 30 ദിവസത്തോളം അനക്കാതെ വെച്ചതിനു ശേഷം കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ വിത്തിടിയലിനു മുന്നേ 3 മുതൽ 4 മണിക്കൂർ വീണ്ടും കുതിർത്ത് പാടത്തെ കൂനമേൽ വിതയ്ക്കും. ഏകദേശം ജൂലൈ മാസമാകുമ്പോഴേക്കും മുളച്ചു വരുന്ന ഞാറ് പറിച്ചു നടും. നെൽച്ചെടികൾ വാരങ്ങളിൽ നിന്ന് പറിച്ച് ഏകദേശം കൃത്യ അകലം വരത്തക്ക വിധം പാടത്ത് നിരത്തുന്നതാണ് രീതി. സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യവാരങ്ങളിൽ തന്നെ വിളവെടുപ്പ് നടത്താം. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പലപ്പോഴും നെഞ്ചോളം പൊക്കത്തിൽ വെള്ളമുണ്ടാകും പൊക്കാളിപ്പാടത്ത്. വിളവെടുക്കാൻ നേരം ചെടിയുടെ മുകളിൽ നിന്ന് 30 മുതൽ 35 സെന്റിമീറ്റർ താഴെ ഇറക്കിയാണ് വെട്ടിയെടുക്കുക. ചെടിയുടെ ബാക്കി ഭാഗം വെള്ളത്തിൽ തന്നെ നിലനിർത്തും. കൊയ്ത്ത് നടക്കുമ്പോൾ കരയിൽ കതിരി മെതിക്കാനുള്ള നിലമൊരുക്കിയിട്ടുണ്ടാകും. നെല്ല് വേർതിരിക്കാൻ ആദ്യം കൊയ്തെടുത്തതത്രയും കെട്ടുകളാക്കും. പണ്ടായിരുന്നെങ്കിൽ മൂപ്പൻ കാക്കക്കല്ല്, കാക്കക്കല്ല് മോതിരം, പത്രം, കതിരിച്ചട്ട എന്നിങ്ങനെ ഓരോ പേരുകൾ വിളിച്ച് മെതിക്കുന്നവർക്ക് കൊടുക്കും. പൊലി വാ പൊലി എന്ന് പറഞ്ഞ് ആദ്യത്തെ മെതിക്കൽ ചെയ്യുന്നത് മൂപ്പൻ തന്നെയാണ്. വിളവെടുത്ത കറ്റകൾ നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടിയും തിരുമ്മിയും നെല്ലിനെ വേർതിരിക്കും. വട്ടത്തിൽ തിരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രക്രിയ. നെല്ലിലെ പാൽ കൃത്യമായിട്ട് പരക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി ചെയ്യുന്ന ചേറ്റലോടെ നെൽകൃഷിയുടെ പരിപാടികളെല്ലാം അവസാനിക്കും. നെൽകൃഷി കഴിയുന്നതോടെ നിലങ്ങളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും ശിഷ്ടമുള്ള മാസങ്ങളിൽ പൊക്കാളി നിലങ്ങൾ വീണ്ടും ചെമ്മീൻ കെട്ടുകളായി മാറുകയും ചെയ്യും. കൃഷിയിലൂടെ പ്രകൃതിയും പൈതൃകവും കാക്കുന്നവരാണ് കർഷകർ. കർഷകരുടെ വിശേഷങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിതസമൃദ്ധി.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വ്യാപാരം നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
2: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജ് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
3: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരി

0: യിലെ ചിരിക്കാഴ്ചകൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2003 പ്രദർശനത്തിനെത്തിയ ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: ശാരദ, നീ കരയാതിരിക്കേ. ബാലേട്ടന്റെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആള് നമ്മുടെ പരിധിയിലുണ്ടെന്നാ. നീലാണ്ടാ സുലൈമാനെ നോക്കിക്കാൻ സൈക്കിൾ എടുക്കണം, നമുക്ക് ബാലേട്ടൻ തപ്പാം.
3: ഇതില്
2: ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ, എല്ലാരും കൂടി കയറിയാലുണ്ടല്ലോ. കൊള്ളടിക്കാൻ വന്നാന്ന് കരുതും. സലാം, ബാലേട്ടൻ നോക്കി വന്നതാ.
4: എന്താന്നറിയില്ല,
5: കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രക്ക് അങ്ങോട്ട് മുഴക്കം ഉണ്ടായില്ലേ എന്നൊരു സംശയം.
6: ചണ്ടി ചെവിയിലും വെള്ള തിരിച്ചു വെച്ചാ പിന്നെ സാക്ഷാൽ ഗർഭക്കലക്ക് പൊട്ടിയാലും പിന്നെ
5: കുഴപ്പമുണ്ടാവില്ല.
6: എന്റെ കൃഷ്ണ, നാട്ടിൽ 5 മിനിറ്റിനിടയിൽ 2 ബോംബ് വീതം പൊട്ടണ ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ ഒരു പേടി?
5: അല്ല, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ.
7: കൊടിയേറ്റം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉത്സവം ഗംഭീര.
8: അതിന്റെ ഉത്തരവാദിത്വം ബാലൻ ഏറ്റെടുക്കണം.
5: അത് വേണോ? ജനസമ്മതനായ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേടിനോടുള്ളപ്പോ,
8: എടോ എനിക്ക് പേരും പദവിയും മാത്രമേ ഉള്ളൂ, നീയാണ് യഥാർത്ഥ
9: വളരെ. ഇവനെ എന്തിനാ നാട്ടുകാരിട്ട്
6: ഓടിക്കുന്നത്?
9: എന്തോ പ്രശ്നമുണ്ടല്ലോ, പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ബാല.
5: അതെ അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാകും. ഇപ്പൊ കുറുപ്പേട്ടാ പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ
6: പരിപാടി. കുറുപ്പേട്ടാ ബാല എങ്ങടാ പോയത്?
8: സ്ഥലം പറഞ്ഞില്ല.
5: എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ?
6: വാങ്ങിയ പണം 50,000 രൂപ പലിശ അടക്കം തലശ്ശേരി അർച്ചന ടൂറിസ്റ്റോമി കൊണ്ട് കൊടുത്താ അവനെ ജീവനോടെ കിട്ടും, ഇല്ലെങ്കിൽ ശവമായിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും.
5: എന്തായാലും ശവം വേണ്ട,
10: എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റൂ.
5: അതെ, എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാ ഇതെവിടുന്ന് ഒപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ?
6: എന്തോ
5: വണ്ടി അറേഞ്ച് ചെയ്തിട്ടോ?
6: മണി എത്ര?
5: വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ?
6: വണ്ടി ഞാൻ റെഡി.
5: നീ റെഡിയാണല്ലേ?
1: വി എം വിനുവിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ, ദേവയാനി, നിത്യദാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2003 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് ബാലേട്ടൻ. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണി നിർമ്മിച്ച ഈ ചിത്രം ആരോമ റിലീസാണ് വിതരണം ചെയ്തിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം ടി എ ഷാഹിദാണ് നിർവഹിച്ചിരിക്കുന്നത്.
11: ഹലോ,
5: ആരാധികല്ലേ, ഇത് ബാലേട്ടൻ.
11: എന്താ ബാലേട്ട?
5: ഞാനേ ഒന്ന് തലശ്ശേരി വരെ പോവാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്.
11: സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
5: അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും.
11: ബാലേട്ടൻ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ?
5: ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്.
11: ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്.
5: താങ്ക് യു.
12: ചേച്ചി എന്ത് പറഞ്ഞു?
5: ചേച്ചി എന്തും പറയാ. വണ്ടി ഫുൾ ടാങ്ക് കാണോ?
12: കാൽ ടാങ്കേ കാണൂ.
5: കാലെങ്കിൽ കാലേ എത്തുന്നവരെ എത്തട്ടെ, ബാക്കി നമുക്ക് നടന്നു.

0: അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ.
1: ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചില്ലിക്കാശിനും ഗതിയില്ല. പാലും പടവും നേടിക്കാൻ ആഗ്രഹമില്ല അഞ്ഞിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ
2: നീലാണ്ട? നമ്മുടെ ബാലേട്ടനും സുകുമാരനല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ എത്തിയോ? ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരതാമസമായി.
0: കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ
3: സ്ഥിരതാമസമായി.
2: അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ, അതെടുത്ത് പണ്ടാരടിക്കാം.
0: ഗണപതിക്ക് ചായ?
2: അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും.
4: ഓ മലട്ടാ, എങ്ങനെ എന്റെ കാര്യം എങ്ങനെയാന്ന്?
0: നിന്റെ കാര്യം നീയല്ലേ തീരുമാനിക്കട്ടെ.
2: ഞാൻ വണ്ടിയുടെ കാര്യമാ പറഞ്ഞ, മുതലാളിക്ക് കാശ് കൊടുക്കണം.
0: മുതലാളിക്ക് കാശോ? എടാ കാശുള്ളതുകൊണ്ടല്ലടാ
2: കാലത്ത് എന്നെ കൊണ്ട് തൊള്ളാ തൊന്നു പറയിപ്പിക്കരുത്.
0: ത്രില് അടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്?
2: ഓൾഡ് ബാലൻസ് അടക്കം പറയണം.
0: ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ, ന്യൂ ബാലൻസ്.
2: വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിയിട്ട് 1500.
1: എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ.
0: നീ ത്രില് അടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും.
2: എപ്പ തരും?
0: ഇപ്പൊ തരൂല. കിട്ടും തരും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ കാണും. എടാ പണം ബാലേട്ടനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ, ഒരു ചായ തരാം.
3: നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്?
0: വേണം.
1: അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി?
0: മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ
1: പ്രോവിഡന്റ് ഫണ്ട്?
0: അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് അതാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ.
1: ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യമോ ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, ഇപ്പൊ അതിർത്തി ക്രമീകരണം നടത്താനുള്ള പരിപാടിയാ. ബെസ്റ്റ് ടൈമാ നിങ്ങടെ. ഇനി താമസിക്കണ്ട, പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗ്.
0: എന്താ നീ എന്നെ ആക്കി പറയണേ?
1: ഒന്നുമില്ല.
0: കാര്യം പറ,
1: പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല.
0: ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്?
2: പോയതല്ല, കൊണ്ടുപോയതാ. 5.5 ഇഞ്ച് സൈസിൽ ഒരു മത്തങ്ങ തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടുപോയതാ.
1: എന്നിട്ട് എന്താ? ഓൾഡ് ബാലൻസ് സെറ്റിൽ ചെയ്തെന്നോ? സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയോ?
2: അതോടനുബന്ധിച്ച് വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക.
0: എന്റെ ഈശ്വരന്മാര്.
5: റിയാസ് ഖാൻ, സുധീഷ്, ഇന്നസെന്റ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, കലാഭവൻ മണി, നന്ദു, സാലു കൂറ്റനാട്, സുധ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
6: ഗുണമില്ലാന്ന് തോന്നി അപ്പ.
7: അപ്പൊ അതോ
6: നാശിപ്പിച്ചു? അത് അവിടെ
7: അല്ലാച്ചാതിന് നാളെ വാരിയാ പോരെ. എനിക്കൊരു കല്യാണത്തിന്റെ വീഡിയോ കവർ.
6: മര്യാദക്ക് അത് വാരാനാ നിന്നോട് പറഞ്ഞത്?
7: വാഴകൃഷി ഉണങ്ങും. അച്ഛാ, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അമ്മേ, ഏട്ടമ്മേ, ഏട്ടൻ വന്നു, വേഗം വാ.
6: നിർത്തു.
7: ഏട്ടൻ അമ്മേ, ഏട്ടൻ വന്നു.

0: നീലണ്ട അതിങ്ങോട്ട് ഇറക്ക്. എടാ ശ്രുതി, ഒന്ന് സഹായിക്കടാ.
1: എന്താ?
0: വാഷിംഗ് മെഷീൻ കെൽവിനേറ്റർ, ലേറ്റസ്റ്റ് മോഡല്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി അമ്മേ, അലക്കി ഉണക്കി വെളുപ്പാക്കി കൈ തരും. എടാ ഒന്ന് സഹായിക്കടാ. അച്ഛാ വലുതാണ്. അച്ഛാ അച്ഛന്റെ ചിങ്കിലി പുട്ടമായിരുന്ന സ്കൂളിൽ പോയില്ലേ?
2: ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ?
0: ഓ ഇന്നാണോ സാറ്റർഡേ? രണ്ടുപേരെ സ്വസ്ഥമായിട്ട് മരുന്ന് കഴിച്ചോട്ടോ. നിനക്കെന്ത് പറ്റി മുഖത്തരം ലാനത? ഓ വാഷിംഗ് മെഷീൻ കിട്ടി എന്റെ
3: അത്ര.
0: എവിടാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കു രാധികെ. നീ ചെല്ലേ. ഇത് അമ്മയ്ക്ക് എന്റെ വക സ്പെഷ്യൽ പങ്കജ് കസ്തൂരി. ചുമക്കും വലിവിനും ബെസ്റ്റാണമ്മേ. അച്ഛന് കുറച്ച് വിത്തുകളാ, അതാ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെ ഒരു പ്രത്യേക തരം മുരിങ്ങയൊക്കെ ഉണ്ടാച്ചാ. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്ക് നിറയെ കായുണ്ടാവും. ചുരുക്കം പറഞ്ഞ ഒരു അടുക്കളത്തോട്ടത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ പി എഫിന്റെ കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് പി എഫ് പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛ ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല മക്കള് നന്നെങ്കി ഒക്കെ ദാ ഇവിടെയൊക്കെ സാധനം. ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല നിന്റെ മുഖത്ത് എന്തൊരു മൂടോട്ട് വന്ന ചോദിക്കട്ടെ.
1: നമ്മള് മനസ്സ് കണ്ടതോ മാനത്ത് കണ്ടില്ലേ?
4: ഇനി ഈ കടം വിട്ട നിങ്ങൾ മാനം കെട്ട് മാനം നോക്കുന്നത് എപ്പോഴാണാവോ?
1: കരുനാക്ക് വളച്ച് എന്തെങ്കിലും പറഞ്ഞു വെറുതെ മനുഷ്യന് ഉത്സാഹം കെട്ടാവേ.

0: കണ്ടാരെ വണങ്ങ, എന്തൊരു ചൊറിച്ചില്. അയ്യോ, ഇന്ത്യക്ക് പോയി.
1: ഗുഡ് മോർണിംഗ് സർ.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സർ.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സർ.
0: അക്കൗണ്ടന്റ് അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ?
2: ഓ സർ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു.
0: ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും.
3: സാർ, കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു.
0: താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ?
3: കളരിക്കണ്ടത്തെ പിഷാരടി എന്നല്ലേ?
0: അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിഹേഴ്സൽ, കോപ്പ്, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതിത്തരാതെ ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിയുന്ന മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുതല്ലാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരു അക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 100 വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും.
3: കഴിഞ്ഞ
0: കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യവുമാണ് നീ മിസ്യൂസ് ചെയ്തത്.
3: മിസ്യൂസ് ചെയ്തെന്ന?
0: അതെ.
3: എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്.
0: പറയും. മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണ, വേണ്ട, ഒരു കാപ്പും വേണ്ട.
3: വേണ്ടക്കി വേണ്ട. അതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ?
0: അതൊന്നും എന്റെ വിഷയമല്ല.
3: വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കള്ളം കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്?
0: ഇറാഖാണോ?
3: അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാം?
0: ബലാത്സംഗമാണോ?
3: അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനെ നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്, ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ
0: വൈ
3: വൈ
0: വൈ
3: വൈ
0: വൈ
3: ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110 നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്ര.
0: ഇനിയും ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25 നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ.
3: നടന്നാൽ
0: പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞു നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1 ഇങ്ങോട്ട് പോരണം. ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കും,
3: നടക്കും.
4: മോഹൻലാൽ, ഹരിശ്രീ അശോകൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവരുടെ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലവും സമൂഹ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും ഇടയ്ക്കിടെയുള്ള അശ്രദ്ധയും ബാലൻ എന്ന കഥാപാത്രത്തെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കാണ് നയിക്കുന്നത്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്.
5: നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയംഗവുമായ മാനിയ സദസ് ക്ഷമിക്കണം, തെറ്റു പറ്റിയതിൽ ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാന

0: എന്തിനാ എന്റെ പൊസിഷൻ വിളിച്ചു പറയുന്നത്?
1: സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ.
2: ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടിന് ആക്സിഡന്റായി, ഡ്രൈവർ സ്പോട്ടി വെച്ച് തന്നെ തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യത്തിന് നിലയിൽ മെഡിക്കൽ കോളേജില. കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. മൂപ്പര് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ബാലേട്ടാ?
0: ഓ നെഗറ്റീവാ. എന്റെ ഗ്രൂപ്പ് അതാണല്ല. ഒരു മിനിറ്റ്.
3: അതായത്
0: നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുക, ഉടനെ അദ്ദേഹത്തെ ചോരപ്പെടുത്തില്ലേ മൂപ്പരുടെ കത്തം വീഴും.
3: പഞ്ചായത്ത് പ്രസിഡന്റ്
0: നിങ്ങൾ ഇങ്ങനെ ശോർത്തനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ ചത്തുവായ നാളെ നടക്കും. ഇല്ലല്ലോ, ഇത് ഞാൻ സോൾവ് ചെയ്യാം അമ്മയ്ക്കിങ്ങ. ഹലോ ചെക്കലോ ചെക്കലോ, സഹൃദയരെ, ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഘോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോ ക്ഷമിക്കണം, വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറിയിൽ അന്ത്യവിശ്രമം
3: കൊള്ളുകയാണ്. എന്തൊരു ചൊറിച്ചില്ലേ, ചൊറയോ
0: സ്വർണത്തിന്റെ
3: അലർജിയാണ്. 40,000 വട്ടൻ നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വർഷീയത്തിന്റെ വിഹിതം ഞാൻ എല്ലാ ഉച്ചാളികളെയും ക്ഷണിച്ച് വരുത്.
4: ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിശാരടി ചേട്ടന്റെ മനസ്സ് പൂർന്നില്ലാ പോലെയാ.
3: നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ?
5: അമ്പോ,
3: എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ?
0: എന്റെ ബാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്.
3: എന്ത് പറ്റിയിടോ, രാധിക പിണങ്ങി പോയോ?
5: അതോ അച്ഛൻ തല്ലിയോ?
2: അതൊന്നും അല്ല പ്രശ്നം, ചെക്ക് ചെക്കാണ് പ്രശ്നം.
4: ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ, ആ ചെക്ക് മടങ്ങി.
3: മടങ്ങിയ വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം.
6: ഉറപ്പാണ്?
3: ഉറപ്പാണ്. പക്ഷേ 2-2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏമം പറയട്ടെ. 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണയെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസ്സത്ത ചോർന്നു പോകാതെ, അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ.
6: ശരി,
3: എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി.
6: ഇതെന്താ?
3: എന്റെ കറുത്ത പെണ്ണയെ കരിങ്കുഴലി. കത്താണിപ്പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വട നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി തമ്മിൽ എടുത്തു വെക്കുക.
0: നാണം കെടുത്തരുത്, വായി തോന്നിയ പാടിയാ മതി, കൂടെ ഞാനും
3: കൂടിക്കൊള്ളാം.
7: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഈ ചിത്രത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് സി രാജാമണിയാണ്. 2023 ഓഗസ്റ്റ് 28 ഓണ ഉത്സവ നാളുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ബാലേട്ടൻ ബോക്സ് ഓഫീസിൽ വൻ വാണിജ്യ വിജയം നേടി.
3: ഞാൻ ചൂടാവും, ചൂടായില്ലേ പറ്റൂ. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി, ഇത് എന്റെ ചുമതലയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ 10,000 രൂപ, 1.5 വർഷത്തിനിടെ

0: പക്ഷേ ഒരടവുപോലും അടച്ചിട്ടില്ല. ആ ഇനത്തിൽ പലിശ 4000. ഇതിൽ രണ്ട് സാക്ഷികളുണ്ട്, അതിൽ ഒരു സാക്ഷി നീയാണ്. ഇത് വെഹിക്കിൾ ലോൺ ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് ഒരു 50,000 എടുത്ത് 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെയും നല്ല ഗുരുതരമാണ്. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി പണ്ടാരെ ഉടക്ക എന്തൊരു ചൊറച്ചില.
1: ഈ ജപ്തി ജപ്തി ജപ്തി എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ.
0: പിന്നെ
1: ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സാങ്ഷൻ ആക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ.
0: ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്ത ഒരു സാധനം അതാണല്ലോ.
1: ഉണ്ടാക്കണം പറ്റൂ.
0: എനിക്കിപ്പോ ഒരു 25,000 ഉണ്ടായിക്കൊണ്ട് ഒരു വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം.
1: അല്ല, ഈ ഗ്യാസ് ലോൺ ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഉണ്ട്?
0: മറിക്കേ, ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കാം. നീയാണ് യഥാർത്ഥ ഗണിത ചുമ്മായിരുന്ന നാക്കുന്നിട്ട് നേരം കളയാതെ പോയി 25,000 രൂപ പോക്കറ്റ് അടിച്ചെങ്കിലും ഉണ്ടായിക്കൊണ്ടോ? അതല്ല ഈ പോക്ക് ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണി പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക.
2: ഈ ജനസേവകരായുള്ള കുഴപ്പം ഇത്. ഗാന്ധിജിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്റെ പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ?
1: ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു.
2: അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്.
1: എന്നാ അങ്ങനെയാണ് ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. പേടിപ്പിക്കാറോ?
2: സോറി, എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിനെ ആസിറ്റ് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ വാങ്ങിച്ചുകൊടുത്തപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി.
1: എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ, ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം.
2: ഒന്ന് രണ്ട് കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ.
1: ആരെ?
2: ആ ഒന്ന് ബിർള, മറ്റേ
1: വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റ.
2: ബാലേട്ടാ സമാധാനായിട്ട് ചായ കുടിക്ക്, ഞാൻ വഴിയുണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞത്?
1: അതെ അതെ അതെ.
2: എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ.
1: പോക്കറ്റ് അടിക്കാനാ?
2: അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും.
1: ഫുള്ളോ?
2: അതെ, ജപ്തിയെ നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു.
0: ആശിച്ചിടായിക നീ ഒന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട് The Revolution എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്.
2: എന്തിനാണ് ആ വായ്പ ഇവിടെ ചൊല്ലിയത്?
3: കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായോ?
0: 25,000 ഉലുവ ഒരു ചില്ലി കാശി പിഷാരടി കിട്ടുമെന്ന് ഒരു തെണ്ടിയും വേമവിക്കണ്ട.
2: പിഷാരടി ചേട്ടൻ അങ്ങനെ പറയരുത്.
0: എന്നാ തിരുത്തവട, ഒരു ചെട്ടിയും വേമവിക്കണ്ട.
2: ഓ, എന്തൊരു ചൊറിച്ചു. സ്വർണത്തിന്റെ അലർജി ആയിരിക്കും.
0: സ്വർണ്ണ അലർജി ഇല്ലാത്തൊരു ലോഹവട.
2: എന്തുവാടാത്
0: തല മറന്ന് ഒരെണ്ണയും തേക്കിന് സ്ലിപ്പാവോ?
2: 25,000 രൂപ ഞാൻ പിഷാരടി ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ.
0: 25,000 രൂപക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ. അവന്റെ നമ്പറ, അവന്റെ ഇരിപ്പുണ്ടറിയാമേലേ. ജപ്തി ജപ്തി ജപ്തി.
1: കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി എനിക്ക് ഊതാൻ വന്നാ ഞാൻ മാനേജാണെന്നൊന്നും നോക്കൂല.
0: നീ എന്താ അക്കൗണ്ടന്റ് ആയിക്കളയോ? നീ വേടാ
1: കള്ളം പുറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്ന ആളാണ്. നീ എന്നെ കെട്ടിയെടുത്ത
2: എന്റെ പൊന്നു ബാലേട്ട, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ? അവിടെ ഇരിക്കാൻ എന്റെ ചട്ടം നൂര്യേ. എനിക്ക് പുറം മസാജ് ചെയ്യണം. 10 മണിക്കൂർ
0: ദിവസം
2: ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ഇരിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു.
0: നീ വെളുപ്പിടേ
2: പോരട്ടെ, ഇരിക്കോ നല്ല സ്മൂത്തായിട്ട്.
0: നിന്നെ പല ജപ്തി എന്ന് ഊരിവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇടങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കരടാക്കണ്ട. കരടാക്കൊണ്ട്
1: കണ്ണി ചോരയില്ലാത്ത തെണ്ടി.
2: അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രൈം വിക്രം നടത്തിയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു.
1: മര്യാദക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു.
2: 5,000 10,000 ഇടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ എവിടെ നിന്ന് തന്നെ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ് ഞാൻ ഇട്ടുകൊടുത്ത ഡ്യൂപ്ലിക്കേറ്റാ. വെറുതെയാണോ ചൊറിയുന്നത്?
1: ദ്രോഹി.
2: എന്തോന്ന് ദ്രോഹി? 25,000 രൂപ പോക്കറ്റ്.

0: അങ്ങ് കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലനോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല.
1: ഇല്ലേ,
0: എന്റെ അമ്മച്ചാണ് തെറ്റില്ല.
2: ടി എ ഷാഹിദ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി വി എം വിനുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദക്കുട്ടനാണ്. ചിത്രസംയോജനം പി സി മോഹനൻ. കലാസംവിധാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീനി കൊടുങ്ങല്ലൂരാണ്. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആരോമ റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2003 പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
3: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കേ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
5: 9447-371-836,
4: 8078-502-836.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാട്ടിലെ പാട്ടിലേക്ക് സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടും.
1: ശരി, എന്റെ പേര് സരസ്വതി. ഞാൻ നിർമ്മലഗിരിയാണ്. ജയ് ഇന്റെ അടുത്ത് ആമ്പിലാടാണ് എന്റെ വീട്. എന്റെ വീട്ടില് ഭർത്താവും മുന്നേ മോളുമാണ് ഉള്ളത്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടും.
1: ശരി, ഭർത്താവിന്റെ പേര് ശശിധരൻ, LIC ഏജന്റും ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്. പിന്നെ രണ്ടു പെൺകുട്ടികളാണ്. ഒരാളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി, പട്ടാരിയാണ് വീട്. പിന്നെ ഇളയ മോള് പിന്നെ കല്യാണം കഴിഞ്ഞില്ല, KICBയിലെ ജൂനിയർ അസിസ്റ്റന്റായി കതിരൂർ വർക്ക് ചെയ്യുന്നു.
0: ചേച്ചി വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടും പിന്നെ ഒഴിവു സമയത്ത് പാട്ട് കേൾക്കും, രാവിലെയും വൈകുന്നേരവും കേൾക്കും. പിന്നെ പാട്ട് ഇഷ്ടമാണ്.
0: ആരുടെ പാട്ടാണ് കൂടുതൽ കേൾക്കാറ്?
1: അങ്ങനെ
0: ഏത് പാട്ടായാലും
1: കേൾക്കും, തുറന്നു വെച്ചിട്ടെല്ലാം കേൾക്കും.
0: സിനിമയൊക്കെ കാണാൻ?
1: സിനിമ ഉച്ചക്ക് പണിയിൽ ഒരുങ്ങിയാൽ ഒരു സിനിമ കാണാൻ ശ്രമിക്കും. ഇഷ്ടമാണ് സിനിമ.
0: ടിവിയിലാണ് കാണാറ്?
1: ടിവിയിലാണ് കാണാറ്.
0: തിയേറ്ററിൽ പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ?
1: പോയിട്ട് കാണാറുണ്ട്, കുറെ മുന്നേ കഴിഞ്ഞ വർഷമെല്ലാം കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടപ്പെട്ട നടി നടന്മാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ആ, മമ്മൂട്ടിയാണ് നടി. മഞ്ജു വാര്യർ.
0: ഇപ്പൊ നമ്മുടെ മമ്മൂക്കാക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മയുഗ എന്ന ചിത്രത്തില്. നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹത്തിന്റേത്. സിനിമ കണ്ടായിരുന്നത്?
1: ഇല്ല ഇല്ല, കണ്ടിരുന്നില്ല.
0: അപ്പൊ ഇനി ടിവിയിൽ വരുമ്പോ കാണാൻ ശ്രമിക്കാം.
1: കാണോ? ശരി ശരി. ഇഷ്ടപ്പെട്ട പാട്ട് കളിവീട് ഉറങ്ങി എല്ലോ
0: എന്നില്ലേ, നല്ലൊരു ചിത്രമായിരുന്നു. കണ്ടിട്ടുണ്ടാവും?
1: കുറെ പ്രാവശ്യം കണ്ടു. അത്
0: ഏത് തിയേറ്ററിൽ വെച്ചായിരുന്നു?
1: അത് കൂത്തുപറമ്പ് ശൈല ടാക്കീസ് എന്നാണെന്ന് തോന്നുന്നേ, കൊറേ വർഷം മുമ്പേ അല്ല.
0: നല്ലൊരു ചിത്രമായിരുന്നു, നല്ലൊരു ഫീല് തരുന്ന ഒരു ചിത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു മോനെ സന്യാസത്തിന് പറഞ്ഞു വിടേണ്ട
1: സങ്കടമുള്ള കണ്ണുനീര് വന്നൊരു സിനിമയാണ്.
0: അതില് വിജയരാഘവനും അതുപോലെ തന്നെ ആ ഒരു അപ്പൂപ്പനായിട്ടുള്ള അവരൊക്കെ നന്നായിട്ടാണ് ആ ഒരു വേഷം കൈകരിച്ചത്. അപ്പൊ ഏതായാലും ചേച്ചി പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ദേശാടൻ എന്ന ചിത്രത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിച്ചാലോ?
1: ശരി,
0: നന്ദി, നമസ്കാരം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടുത്താം. ചേട്ട, ഒന്ന് പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടൂ.
1: എൻ്റെ പേര് രാജൻ. ഞാൻ എൻ്റെ വീട് പുന്നാടായിരുന്നു. ഞാൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്ത് KSFPയിൽ 22 വർഷം സർവീസ് ചെയ്തു. അവിടുന്ന് റിട്ടയർഡായി. ഇപ്പം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്.
0: അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്?
1: റിട്ടയർമെൻറ്റ് ലൈഫ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: വേറെ എന്തെങ്കിലുമൊക്കെ മേഖലയിലേക്ക്, ചിലപ്പം കൃഷിയായിരിക്കും ചുറ്റുവട്ടത്തേക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും?
1: അതെ അതെ, കൃഷിയിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എൻ്റെ ഭാര്യക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഞാൻ അങ്ങനെ കൂടെ പോകും.
0: എന്തൊക്കെയാണ് ഇപ്പം കൃഷി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്?
1: കൃഷി ഇപ്പം പിന്നെ കുറച്ച് വാഴയുണ്ട്, തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ള.
0: വരുമാനമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ?
1: വരുമാനം വരുന്നുണ്ട്,
0: കുഴപ്പമില്ലാതെ
1: പോകുന്നുണ്ട്.
0: നമ്മുടെ ആ ഒരു സമയം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിവെക്കുന്നു മാത്രം. വീട്ടിൽ മറ്റു വേറെ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാനും ഭാര്യയും മകള്, മകളെ രണ്ട് കുട്ടികൾ.
0: മകൻ
1: സതി, മകനും ഭാര്യയും മോനും അബുദാബിയിലാണ്. അവര് വരുന്നുണ്ട്, ഈ മാസം വരുന്നുണ്ട്. വർഷത്തിലൊക്കെ വരും. മോൻ ബിടെക് കഴിഞ്ഞിട്ട് പോയത് തലശ്ശേരിയിൽ നിന്ന്, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കലാണ്.
0: അപ്പൊ ഈ ഒരു ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ കഴിഞ്ഞ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ, ഹോബി എന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഹോബി എന്ന് പറഞ്ഞാല് അങ്ങനെ അവത്തൊന്നുമില്ല, പക്ഷേ ടിവിയിലും കണ്ടോണ്ടിരിക്കുന്നുണ്ട്.
0: ചിലവര് നമ്മുടെ തൊട്ടടുത്ത വായനശാലയിൽ പോവുക,
1: ഇല്ല അങ്ങനെയുള്ള പരിപാടിയില്ല, ഒന്നുമില്ല. വേറെ കടയിൽ പോയിരിക്കുക, അങ്ങനെ വർത്താനം പറയുക, അങ്ങനെയുള്ള വീട്ടിൽ വേറെ പോകില്ല.
0: ടിവിയിലുള്ള സിനിമകൾ
1: കാണാം.
0: പാട്ട് കേൾക്കുമ്പോൾ ആരുടെ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: യേശുദാസൻ തന്നെയാണ്.
0: പഴയ പാട്ടുകളാണോ?
1: പഴയ പാട്ടുകൾ.
0: ഉള്ള പാട്ടുകളൊക്കെ അടിച്ചുപൊളി ഗാനങ്ങളാണ്. യുവതലമുറയുടെ
1: പാട്ടുകളാണ്. പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: അത് കേൾക്കാറുണ്ടോ?
1: ഉണ്ട്, ഉണ്ട്.
0: രണ്ടു പാട്ടും കേൾക്കും.
1: രണ്ടും കേൾക്കും, പക്ഷേ പഴയതാണ് കൂടുതൽ, പഴയ പാട്ടിനോടാണ്.
0: ഫാമിലി ഒക്കെ ആയിട്ട് എങ്ങനെ യാത്രയൊക്കെ, ഇപ്പൊ നമ്മള് വീക്കെൻഡിലൊക്കെ യാത്ര പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം?
1: അങ്ങനെയൊന്നുമില്ല, അടുത്തല്ല അമ്പലങ്ങളിൽ, അങ്ങനെ അത്രയേ ഉള്ളൂ. വേറെ ദൂരയാത്രയൊന്നും അങ്ങനെ പോയിട്ടില്ല.
0: ഇപ്പൊ ഈ സർവീസിൽ ഇരിക്കുമ്പോ ഫാമിലിയെ കൂട്ടിയിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ?
1: തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു.
0: എത്ര വർഷം ഉണ്ടായിരുന്നു
1: അവിടെ? അവിടെ ഒരു വർഷം കഷ്ടമായിട്ട്.
0: അത് കഴിഞ്ഞിട്ട്
1: കല്യാണം കഴിഞ്ഞുകൊണ്ട് പോയതാ അവിടെ. അവിടുന്ന് ഞാൻ നേരെ ശ്രീലങ്കയ്ക്ക് പോയി. അപ്പം വീട്ടിലെ ആള് വന്ന് കൂട്ടിപ്പോകും. ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു 1.5 വർഷം.
0: ശ്രീലങ്ക നമ്മുടെ നാടും തമ്മിൽ
1: നല്ല നാടാണ് ശ്രീലങ്ക, നല്ല നാടാണ്. നല്ല അനുഭവം, ബാക്കി കാര്യങ്ങളും നല്ല, കടലും കാര്യങ്ങളും, മീനും മത്സ്യബന്ധനം നല്ല ഇഷ്ടം പോലെയാണ്. പക്ഷെ അവിടെ LTTE
0: കാലഘട്ടത്തിൽ
1: മാറി, അശോകനെ കണ്ടിരുന്നതിനടുത്ത്
0: രാവണന്റെ കോട്ട അവിടെയാണെന്നല്ലേ?
1: അതെ, കാണാൻ പറ്റി.
0: ജീവിതത്തിൽ ഒരിക്കലും പോയി കാണേണ്ട സ്ഥലം
1: ഭാഗ്യമുണ്ടായി. പക്ഷേ ഞങ്ങളെ കൂടെയുള്ളവർ കുറെ പേര് അവിടുന്ന് മരണം സംഭവിച്ചിരുന്നു.
0: എന്തായിരുന്നു ആ ഒരു സംഭവം?
1: അവരും മൈന് പൊട്ടിയിട്ട് വണ്ടി വരുമ്പോൾ, മൈന് പൊട്ടിയിട്ട് ലീവ് കഴിഞ്ഞ് വരുന്നവര് 8 പേരുണ്ടായിരുന്നു. അവര് ആ സ്പോട്ടില്
0: മറക്കാൻ
1: പറ്റാത്ത ബോഡി കൊണ്ട് നിരത്തി ഇട്ടിട്ട് നമ്മളെ അവിടെ ഡ്യൂട്ടി രാത്രി കാണണ്ടേ. ഈ ബോഡിയും കണ്ടുകൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ. പക്ഷെ അതെല്ലാം ആ സമയത്തൊരു ധൈര്യമാണ്, പക്ഷേ ഒരു ചെറിയ വിഷമമുണ്ട്, ഒന്നിച്ച് ഉള്ളവരല്ലേ.
0: അപ്പൊ ചേട്ട, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്.
1: അതെ.
0: ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പം നമ്മുടെ റേഡിയോയിലൂടെ പങ്കുവച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ ഇഷ്ടപ്പെട്ട, കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ചുതരുന്നതായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് ഒരു ആഗ്രഹം?
1: യേശുദാസിന്റെ ഗുരുത്തരകാവ് പട.
0: നല്ലൊരു പാട്ടാണ്. നമ്മുടെ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുള്ള
1: മനോഹരമായിട്ടുള്ള.
0: അപ്പൊ ഈ പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ പാട്ട് ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: നമുക്കും വലിയ സന്തോഷം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ രാജേട്ടന്റെ വിശേഷങ്ങളാണ് കുറച്ചു മുമ്പേ കേട്ടത്. നല്ലൊരു ഗാനവും നമ്മൾ കേട്ട് കഴിഞ്ഞു. ചേട്ടന്റെ പ്രിയ പത്നി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സദ്യ എന്നാണ്. വീട്ടിലിപ്പോ സ്വസ്ഥായിട്ടിരിക്കുന്നു. മോള് മക്കളെ നോക്കിയിരിക്കുന്നു.
0: ശരിക്കും ചേച്ചിയുടെ നാട് എവിടെയാണ്?
1: ഞങ്ങള് രണ്ടുപേരും പുന്നാടാണ്.
0: പുന്നാട് തന്നെയാണ്?
1: അതെ അതെ.
0: അപ്പൊ എങ്ങനെയാ, അടുത്തടുത്ത് തന്നെയാണോ?
1: അപ്പൊ
0: എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു വിവാഹത്തിലേക്ക് എത്തിയത്?
1: വിവാഹത്തില് അറിയുന്നവരാണ്. രണ്ട് ഫാമിലിയും നല്ല പരിചയമുള്ളതാണ്. പിന്നെ കുറച്ച് ഇഷ്ടമായി, അങ്ങനെ കല്യാണം കഴിഞ്ഞു.
0: വീട്ടിലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഹോബി എന്ന് പറയാം?
1: ഇപ്പോ ഹോബി അങ്ങനെ ഇല്ല. ഞങ്ങള് ഫ്രീ ടൈം ഉള്ളപ്പോഴും പറമ്പത്ത് പോകും. രാജേട്ടന് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ കൂട്ടിയിട്ട് അങ്ങ് പോകും. ഞാന് പിന്നെ 2017 ആണ് റിട്ടയർ ചെയ്തത്.
0: എന്തായിരുന്നു?
1: ഞാൻ ടീച്ചറായിരുന്നു.

0: ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ്. ധ്യാൻ പക്ഷെ ചെറിയ ക്ലാസ്സിന്നേ പോയതുകൊണ്ട് സിക്സ്ത്തിന്നേ പോയവൻ. അപ്പോൾ വിനീത് ടെൻത് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓരോ സിനിമകളും പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് നല്ല, അപ്പം അവനെ കണ്ടതിപ്പോൾ നമ്മളൊരു അലുമിനി ഉണ്ടായിരുന്നു ഗെറ്റ് ടുഗെദർ, അന്ന് വിനീത് വന്നായിരുന്നു. അപ്പം അന്ന് കണ്ടു,
1: നേരിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു?
0: ഓ, ഞങ്ങള് സ്വന്തം സ്വന്തം ഇങ്ങനെ രണ്ടാളായിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല മോനാ രണ്ടുപേരും. അപ്പം അതൊക്കെ ആയിരുന്നു രസം. പിന്നെ ബാക്കി അവിടെ പഠിച്ച മിക്ക കുട്ടികളും നല്ല സ്നേഹമാണ്, ടീച്ചേഴ്സും കുട്ടികളും അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അവിടെ. നല്ല സ്നേഹം എല്ലാവരുമായിട്ടും, കണ്ടാല് കെട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള മക്കളുമാണ് ടീച്ചേഴ്സും.
1: ആ ഓർമ്മകളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ?
0: പിന്നെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഈ ലോകത്തിന്റെ ഏത് മൂലക്ക് പോയാലും റാണി ജയി പഠിച്ച കുട്ടികളുണ്ട്. അപ്പൊ എവിടെ പോയാലും നമുക്ക് പരിചയമുള്ള കുട്ടികളെ കാണാം.
1: നമുക്ക് അഭിമാനത്തോടെ പറയാം,
0: പിന്നെ
1: നമ്മള് പഠിപ്പിച്ച കുട്ടികളാണ്.
0: അതെ അതെ അതെ.
1: വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ സിനിമ കാണുക, അല്ലെങ്കിൽ വായന, അല്ലെ കവിത വായിക്കുക, അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഹോബി ഉണ്ടോ?
0: സമയം കുറവാണ്. ഇപ്പം നമ്മൾ മക്കളെ നോക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് സമയം കുറവാണ്. പിന്നെ കുറച്ച് ടി വി കാണും, ന്യൂസ് കേൾക്കും, പേപ്പർ വായിക്കും, അതൊക്കെ നിർബന്ധമാണ്.
1: സ്കൂളിൽ ഏത് വിഷയമായിരുന്നു കൈകാര്യം ചെയ്തത്?
0: ഞാൻ യു പിയിൽ സയൻസ് എടുത്തു, ഹൈസ്കൂളിൽ കെമിസ്ട്രി എടുത്തായിരുന്നു.
1: വിശേഷങ്ങളൊക്കെ രാജേട്ടനും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
0: എനിക്ക് വിനീതിന്റെ തന്നെ ഹൃദയം എന്ന സിനിമയിലെ വിനീത് പാടിയ ഒരു പാട്ട്,
1: മനസ്സേ മനസ്സേ എന്ന പാട്ടാണോ?
0: അത് ഭയങ്കര ഇഷ്ടം.
1: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
0: നന്ദി, താങ്ക് യു.
2: ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്.

0: അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുകയാണ്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം രാജൻ ചേട്ടന്റെയും സതിചേച്ചിയുടെയും മകളും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
2: നമസ്കാരം.
1: ഒന്ന് നേരിട്ട് പരിചയപ്പെടുത്തു.
2: എന്റെ പേര് സരിജ, ഞങ്ങൾ പുന്നാട് നിന്നാണ് വരുന്നത്.
1: എന്താ ചെയ്യുന്നത്?
2: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ബ്രേക്ക് എടുത്തിട്ട്.
1: ഏത് സ്കൂളായിരുന്നു?
2: ഞാൻ നിവേദിത വിദ്യാലയം പുന്നാട്.
1: പുന്നാട്. ഏതാണ് വിഷയം?
2: എന്റെ IT, കമ്പ്യൂട്ടർ സയൻസ്.
1: കമ്പ്യൂട്ടർ സയൻസ് ആണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, ഞാനും മക്കള്. ഹസ്ബൻഡ് പുറത്താണുള്ളത്, റഷ്യയില് യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
1: എന്താ പേര്?
2: ധനേഷ്.
1: ഇപ്പം നാട്ടില് ലീവിന് വന്നിട്ട് പോയോ?
2: ഇല്ല ഇല്ല, ഇപ്പൊ വരുന്നുണ്ട്. മൊളുദീയ 6th ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, ശിവതേജ് 2nd സ്റ്റാൻഡേർഡില്, അവിടെ തന്നെ നിവേദിത വിദ്യാലയം, അവിടെ പഠിക്കുന്നു.
1: ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഒഴിവ് സമയമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഉണ്ടാവല്ലോ, എന്താണ് ഒരു ഹോബി എന്ന് പറയുന്നത്?
2: ഹോബി പാട്ട് കേൾക്കൽ തന്നെയാണ് ഹോബി. പിന്നെ മോളുടെ കൂടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുക. മോള് കുറച്ച് പാട്ട് പാടും, അപ്പൊ മോളുടെ കൂടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക.
1: ആരുടെ നിന്നാണ് സംഗീതം പഠിക്കുന്നത് മകള്?
2: മകള് പൈഞ്ചേരി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് ബിന്ദു ടീച്ചർ, ടീച്ചറുടെ അടുത്ത് നിന്നാണ് മോള് പാട്ട് പഠിക്കുന്നത്.
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവു സമയങ്ങളിൽ പാട്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞു, എത്തരം പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
2: മെലഡി സോങ്സ് ആണ് കൂടുതലായും കേൾക്കാറുള്ളത്.
1: പാട്ട് പാടാറുണ്ടോ?
2: പാട്ട് ചെറുതായിട്ട് മോള് അത്രേ ഉള്ളൂ.
1: അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ?
2: ശ്രമിക്കാം.

0: നന്നായിട്ട് പാടി. അപ്പൊ ഈ ഒരു കഴിവ് തന്നെയാണ് മകൾക്ക് കിട്ടിയിട്ടുള്ളത്. മുന്നേ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ അങ്ങനെ പാടിയിട്ടില്ല.
0: ഏതായാലും നമ്മുടെ റേഡിയോയിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും പാടിത്തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. നാട്ടിലെ പാട്ടിൽ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും.
1: ഞാൻ ഈ ഒരു പാട്ട് തന്നെയാണ് പറയുന്നത്, ജാനകിയമ്മയുടെ മോഹം കൊണ്ടു ഞാൻ, ഈ ഒരു പാട്ടാണ്.
0: തീർച്ചയായിട്ടും ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ സരിജ ധനേഷിന്റെ വിശേഷങ്ങളാണ് നേരത്തെ കേട്ടത്. അവരുടെ മക്കളായിട്ടുള്ള ദിയ ധനേഷും ശിവ തേജും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് മോളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോളെ നമസ്കാരം.
2: നമസ്കാരം.
1: ദിയ ധനേഷ് അല്ലേ? എവിടെയാ ശരിക്കും വീട്?
2: പുന്നാട്.
1: പുന്നാട്. അമ്മ പറഞ്ഞിരുന്ന പുന്നാടാണ് വീട്. പാട്ടൊക്കെ പാടാറുണ്ടല്ലേ? ആരെടുത്താ പഠിക്കുന്നേ?
2: പയ്യഞ്ചേരിയിലെ ബിന്ദു ടീച്ചറെ അടുക്കാണ് ഞാൻ പഠിക്കുന്നത്.
1: എത്ര വർഷമായി പഠിക്കുന്നു?
2: 3 വർഷമായി.
1: എങ്ങനെ ടീച്ചർ നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ?
2: ടീച്ചർ നല്ല ടീച്ചറാണ്.
1: ഇപ്പോ പരിപാടിക്കൊക്കെ പാടാൻ പോകാറുണ്ടോ?
2: ആ, പാടാൻ പോകാറുണ്ട്.
1: ഇപ്പൊ അടുത്ത് എവിടെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്?
2: എറണാകുളത്ത്.
1: എന്തായിരുന്നു അവിടെ?
2: ഒഡീഷന്റെ ഇതായിട്ട്.
1: ആഹാ, ഒഡീഷന് പങ്കെടുത്തു. എന്താണ് അവിടെ പോയപ്പോ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
2: കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു.
1: ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? എല്ലാരും നന്നായിട്ട് പാടിയിട്ടുണ്ടാവും. എത്ര പാട്ടാണ് അവിടെ അവര് പാടിപ്പിച്ചത്?
2: 3-6 പാട്ട്.
1: എങ്ങനെയുള്ള പാട്ടുകളാണ് ആദ്യം പാടിപ്പിക്കുന്നത്?
2: മെലഡി, പിന്നെ ശാസ്ത്രീയ സംഗീതം. ഫാസ്റ്റ്
1: നമ്പർ. മോള് അവിടെ മെലഡി പാടാൻ പറഞ്ഞപ്പോ ഏത് പാട്ടാണ് പാടിയത്?
2: പൂവേണു.
1: ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഇന്ന് 2 വരി പാടിത്തരാവോ?

0: അടിപൊളി, നന്നായിട്ട് പാടിട്ടാ. നാട്ടിലെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഗാനമേളൊക്കെ പാടിയിട്ടുണ്ടോ? ഉത്സവത്തിന്
1: കീഴൂർ അമ്പലത്തിൽ ഒരു പാട്ട് പാടിയിരുന്നു.
0: ഏത് പാട്ടായിരുന്നു പാടിയത്?
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി.
0: നല്ല പാട്ടാണല്ലേ. ആരാണ് ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്?
1: അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: കൂടെ അനുജൻ ഉണ്ടല്ലേ, അനുജൻ പാട്ടൊക്കെ പാടുവോ?
1: അവന് ചെറുതായിട്ടൊക്കെ പാടും.
0: എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നവൻ?
1: സെക്കൻഡില്.
0: സെക്കൻഡ് ഇയർ. മോളിപ്പം ഓഡിഷന് പോയപ്പോ പാടിയ പാട്ടാണ് ഇപ്പൊ പാടി കേൾപ്പിച്ചതല്ലേ. അപ്പൊ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ, എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ട്, ഏത് പാട്ടാണെന്ന് പാടിത്തരാവോ?

0: ഈ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ സ്കൂളിലൊക്കെ മിസ്സാവില്ലേ? അപ്പൊ കൂട്ടുകാരൊക്കെ മിസ്സാവുമ്പോ അവര് വിളിക്കാറുണ്ടോ?
1: ഇപ്പൊ
0: ഓഡീഷനൊക്കെ പോയി എന്ന് പറഞ്ഞു, ഇപ്പൊ കൊറേ നാള് ക്ലാസ് മിസ്സായിട്ടുണ്ടാവല്ലോ, അപ്പൊ ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ?
1: ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നോട്ട് ചോദിക്കാറുണ്ട്.
0: ക്ലാസ്സിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ ആരൊക്കെയാ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട് അനാമിക.
0: അനാമിക വീടിനടുത്ത് തന്നെയാണോ?
1: അല്ല, ഉളിയിലാണ്.
0: വിളിക്കാറുണ്ടോ?
1: ആ, നോട്ട്സ് ഒക്കെ ചോദിക്കാൻ ഇങ്ങനെ വിളിക്കാറുണ്ട്.
0: മോള് നന്നായിട്ട് പാടുമ്പോഴൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അനാമിക പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അച്ചാച്ചനും അമ്മമ്മയൊക്കെ നേരത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, അവര് നല്ല പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: പൂമാനമേ.
0: നിറക്കൂട്ടിലെ പൂമാനമേ ഒരു രാഗമേഘം താ, ഈ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് കൊച്ചനുജന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.
1: Thank you.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഹായ്.
2: ഹായ്.
1: മോന്റെ പേര് പറയൂ.
2: ശിവതേജ്.
1: ശിവതേജ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: സെക്കൻഡ്.
1: സെക്കൻഡ് ഇയർ ആണ്. എങ്ങനെയാണ് പഠിക്കാനൊക്കെ? മിടുക്കനാണോ? ആഹാ. ചേച്ചി പഠിക്കുന്ന സമയത്തൊക്കെ സഹായിക്കാറുണ്ടോ? പറഞ്ഞു തരുമോ? ആഹാ. ചേച്ചി നന്നായിട്ട് പാട്ട് പാടും അല്ലേ? മോൻ പാടാറുണ്ടോ? എന്നാലും പാട്ട് കേൾക്കാറുണ്ടോ? ഏത് പാട്ടാണ് മോന് കേൾക്കാൻ
2: ഇഷ്ടമുള്ളത്?
1: മൈഡിയർ കുട്ടിച്ചാത്ത എന്ന സിനിമയിലെ പാട്ടാണ്, അറിയാവോ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് കാണണം കേട്ടോ. ചാച്ചനോട് പറയണം മൈഡിയർ കുട്ടിച്ചാത്ത എന്ന സിനിമ കാണിച്ചു തരണം കേട്ടോ. ഇത് 3D സിനിമയായിരുന്നു അക്കാലത്ത്. ഇറങ്ങിയ ഒരു 3D സിനിമയായിരുന്നു. കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ കാണേണ്ടത്. മോൻ എന്തായാലും കാണണം കേട്ടോ ആ സിനിമ. ഇനി വരുമ്പോൾ തിയേറ്ററിൽ വരുമ്പോഴൊക്കെ അത് കാണണം, അല്ലെങ്കിൽ TV കാണണം. TV 3D എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല, എന്നാലും സിനിമ ഒന്ന് കാണണം കേട്ടോ. നല്ല സിനിമയാണ്, കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പൊ ആലിപ്പഴം പെറുക്കാൻ എന്നുള്ള പാട്ടാണ് മോന് കേൾക്കേണ്ടത്. ഈ പാട്ട് ആർക്കൊക്കെയാണ് കേൾപ്പിക്കേണ്ടത്? മോന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല ക്ലാസ്സിൽ? ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്?
2: ഋഷികേശ്.
1: ഋഷികേശ്. അപ്പൊ ഋഷികേശിനെ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചാലോ. മോൻ പാടുമോ? ഒന്ന് രണ്ട് വരി ഒന്ന് പാടി നോക്കിക്കേ.
2: ആലിപ്പഴം പെറുക്കാൻ പിളികൂട നിവർത്തി വാക്കുരുവി പൊന്നാങ്കുരുവി ഊലഞ്ഞാലിക്കുരുവി ഈ വഴിവാ.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. താങ്ക് യു.
2: താങ്ക് യു.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM പ്രിയപ്പെട്ട സംഗീത പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ഗാനതരംഗം മലയാളികളുടെ പ്രിയനടി സൗന്ദര്യയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു സംഗീതയാത്രയാണ്. സൗന്ദര്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ലാളിത്യവും സൗന്ദര്യവും അഭിനയ മികവും നിറഞ്ഞ ഒരുപിടി കഥാപാത്രങ്ങളാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ അതുല്യ നടി മലയാളത്തിൽ അഭിനയിച്ച ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. മോഹൻലാലിനൊപ്പം അവർ അവതരിപ്പിച്ച ഈ ചിത്രം ഇന്നും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ആ സുന്ദരമായ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ആദ്യ ഗാനം വിനീത് ശ്രീനിവാസനും സുജാത മോഹനും ആലപിച്ച കസവിന്റെ തട്ടമിട്ട്.

2003 പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. കഥയും അവതരണ ശൈലിയും നർമ്മവും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും ചേർന്ന ഒരു മനോഹര ചിത്രമാണ്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഖാദർ എന്ന കഥാപാത്രത്തെയാണ്. ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. സൗന്ദര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആമിനെ അപ്രതീക്ഷിതമായി അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. എം ജി ശ്രീകുമാറും സുജാത മോഹനും ആലപിച്ച ഒന്നാം കിളി എന്ന ഗാനം.

1972 ജൂലൈ 18 ജനിച്ച സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണൻ എന്നാണ്. ഡോക്ടറാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വിധി അവരെ സിനിമയിലേക്ക് എത്തിച്ചു. 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ ദേശീയ പുരസ്കാര ജേതാവായ നിർമ്മാതാവുമായിരുന്നു. മലയാളത്തിൽ അഭിനയിച്ചത് വളരെ കുറച്ച് ചിത്രങ്ങളിലാണെങ്കിലും ഓരോ കഥാപാത്രവും പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നു. 2004 ഏപ്രിൽ 17 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യാത്ര ചെയ്യവെ ഹെലികോപ്റ്റർ അപകടത്തിൽ സൗന്ദര്യ അന്തരിച്ചു. വെറും 31-ാം വയസ്സിൽ അവസാനിച്ച ആ ജീവിതം ഇന്ത്യൻ സിനിമയ്ക്ക് തീരാ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനം കേൾക്കാം. ഒന്നാനൻ കുന്നിൻമേലെ എന്ന് ആരംഭിക്കുന്നു. MG ശ്രീകുമാറും സുജാത മോഹനുമാണ് ഗാനം ആലപിക്കുന്നത്.

മോഹൻലാൽ, ശ്രീനിവാസൻ, സീമ എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ജഗതി ശ്രീകുമാർ, തിലകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, ഗണേഷ് കുമാർ, വിന്ധ്യ, ഗീത വിജയൻ, സുകുമാരി, സൗന്ദര്യ, ബൈജു, സന്തോഷ്, വി കെ ശ്രീരാമൻ, ബാബുരാജ് ജേക്കബ്, പൂജപുര രവി, കോഴിക്കോട് നാരായണൻ നായർ, മംഗാ മഹേഷ്, പി കെ രാധാദേവി, കരുമാടി ഗോപകുമാർ എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമൊരുക്കിയത്. കൈലാഷ് ഗർ, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഇനി അടുത്ത ഗാനം കേൾക്കാം. കൈലാസ് കെയർ ആണ് ഗാനം ആലപിക്കുന്നത്.

ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ജീവിക്കുന്ന അബ്ദുൽ ഖാദർ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ആമിനിയുമായി അദ്ദേഹത്തിന്റെ ജീവിതം കൂടിച്ചേർന്നു. മതവും ജാതിയും അതിരുകളല്ല, മനുഷ്യബന്ധങ്ങളാണ് പ്രധാനമെന്ന സന്ദേശം ചിത്രം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. നർമ്മത്തിനും കുടുംബ വികാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ സിനിമയുടെ ഓരോ രംഗവും ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മോഹൻലാലും സൗന്ദര്യവും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ചിത്രത്തിന്റെ

പ്രധാന ശക്തികളിൽ ഒന്നാണ്. ലളിതമായ പ്രണയവും പരസ്പര ബഹുമാനവും കുടുംബ മൂല്യങ്ങളും വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കാൻ ഇരുവർക്കും കഴിഞ്ഞു. പ്രിയദർശന്റെ അവതരണ ശൈലിയും മനോഹരമായ ഗ്രാമീണ ദൃശ്യങ്ങളും ഈ സിനിമയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. കേൾക്കാം വിളക്ക് കൊളുത്തി വരുമെന്ന എം ജി ശ്രീകുമാറും സുജാതാ മോഹനും ആലപിച്ച ചിത്രത്തിലെ അവസാന ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ ഓർത്തെടുത്തത് അനശ്വര നടി സൗന്ദര്യയെയും അവർ അഭിനയിച്ച മനോഹര ചിത്രമായ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയെയുമാണ്. എന്നും പറയുന്നത് പോലെ നല്ല കഥാപാത്രങ്ങൾ കാലം മായ്ക്കില്ല, നല്ല ഗാനങ്ങൾ ഒരിക്കലും പഴകുകയുമില്ല. അതുപോലെ തന്നെയാണ് സൗന്ദര്യ എന്ന കലാകാരിയും അവരുടെ പുഞ്ചിരിയും അഭിനയവും ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും മറ്റൊരു മനോഹര സംഗീത വിശേഷവുമായി നമുക്ക് അടുത്ത ഗാനതരംഗത്തിലൂടെ കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിക്കും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 6, ഹിജ്റ വർഷം 1447, സഫർ 7, ശകവർഷം 1948, ആഷാഢം 31, 2026 ജൂലൈ 22, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.